നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കുമ്പളങ്ങിയിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ പാതിവഴിയിൽ ട്രിപ്പ് അവസാനിപ്പിക്കുന്നത് ജനത്തിന് ദുരിതമാകുന്നു. വൈകിട്ട് 6 മണിക്ക് ശേഷം കുമ്പളങ്ങിയിലേക്കുള്ള ബസ്സുകളിൽ ഏറെയും പെരുമ്പടപ്പ് എത്തുമ്പോൾ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ്. ഇതുമൂലം കൊച്ചി നഗരത്തിലേക്ക് ജോലിക്ക് പോകുന്ന 100 കണക്കിന് യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ്. സ്ത്രീകളാണ് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. രാത്രി 8 ശേഷം ജോലി കഴിഞ്ഞു വരുന്നവർ ടാക്സിയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഈ മേഖലയിലേക്ക് കുറെ കാലമായി KSRTC സർവീസുമില്ല. കുമ്പളങ്ങി, എഴുപുന്ന

സ്ഥലം ഉദ്ഘാടനം ചെയ്ത സമയത്ത് ചേർത്തലയിൽ നിന്ന് തോപ്പുംപടി എറണാകുളം ഭാഗത്തേക്ക് KSRTC സർവീസ് നടത്തിയിരുന്നു. എന്നാൽ കോവിഡിന് ശേഷം KSRTC അവഗണിച്ചിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ പിഴ അടയ്ക്കാൻ 1 രൂപ വീതം സഹായം തേടി ലിറ്റിൽ ഫ്ലവർ ബസ് ഉടമ രംഗത്ത് വന്നു. KSRTC വനിതാ സൗജന്യ യാത്ര നടപ്പാക്കിയതിനെ തുടർന്ന് സ്വകാര്യ ബസ് സർവീസ് നഷ്ടമായതിനാൽ ഉച്ചസമയത്ത് ഒരു ട്രിപ്പ് ഒഴിവാക്കിയതിന്റെ പേരിൽ മാഞ്ഞാലി ആലുവ റൂട്ടിൽ സർവീസ് നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ബസിന് 7,500 രൂപ പറവൂർ RTO ഓഫീസ് പിഴ ചുമത്തിയിരുന്നു. അന്യായമായി പിഴ ചുമത്തിയതിലുള്ള പ്രതിഷേധമായും കടുത്ത പ്രതിസന്ധി നേരിടുന്ന സ്വകാര്യ ബസ് മേഖല സംരക്ഷിക്കുന്നതിനുള്ള ശ്രദ്ധ ക്ഷണിക്കുന്നതിനുമായാണ് ബസ് ഉടമ ബിഒ ഡേവീസിന്റെ പ്രതിഷേധം. ബസ് ഉടമകളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും യാത്രക്കാരിൽ നിന്നും ഓരോ രൂപ വീതം ഗൂഗിൾ പേ വഴി സമാഹരിക്കുന്നതിന് ഇക്കാര്യവും QR കോഡും അടങ്ങുന്ന സന്ദേശമാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വകാര്യ ബസ് ഉടമകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്തതിന്റെ പ്രതിഷേധവും ഇതിലുണ്ട്. പ്രിയദർശിനി ഉദ്ഘാടന ദിവസം പുരുഷന്മാർക്ക് സൌജന്യ യാത്ര ഒരുക്കിയും സ്ത്രീ യാത്രക്കാർക്ക് മധുരം നൽകിയും പ്രതിഷേധം അറിയിച്ചിരുന്നു. പെരുമ്പളം ദ്വീപിലേക്ക് പാലം യാഥാർത്ഥ്യമായെങ്കിലും ദ്വീപ് നിവാസികളുടെ യാത്രാ ദുരിതം അവസാനിക്കുന്നില്ല എന്ന വാർത്തകൾ. March 7 പെരുമ്പളം പാലം അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിനെ തുറന്നുകൊടുത്തത്. ഇതോടനുബന്ധിച്ച് പെരുമ്പളം ദ്വീപിൽ നിന്ന് ചേർത്തല, കോട്ടയം, എറണാകുളം സർവീസ് നടത്താൻ 3 KSRTC ബസ്സുകളും ട്രയൽ റൺ നടത്തി. എന്നാൽ 4 കഴിഞ്ഞിട്ടും KSRTC ബസ്സുകൾ ഓടിയില്ല. പാലത്തിലെ ടാറിംഗ് പൂർത്തിയാകാതിരുന്നതാണ് സർവീസ് നടത്താൻ തടസ്സമായത്. ദ്വീപിനുള്ളിലെ വീതി കുറഞ്ഞ റോഡുകളും പ്രതിബന്ധങ്ങളാണ്. ഇതിന് പരിഹാരമായി ഒരു മിനി ബസ് സർവീസ് നടത്തണമെന്നാണ് പെരുമ്പളം പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പ്രസിഡന്റ് സിആർ ഗിരീഷ് പറഞ്ഞു. KSRTC ബസ് ട്രയൽ റണ്ണിന്റെ ഭാഗമായി പെരുമ്പളം ദ്വീപിന്റെ തെക്കേ അറ്റം വരെ ഓടിച്ചിരുന്നു. ദ്വീപിനുള്ളിലെ വീതി കുറഞ്ഞ റോഡിലൂടെ ബസ് കടന്നുപോയപ്പോൾ എതിരെ മറ്റു വാഹനങ്ങൾ വന്നതോടെ ഗതാഗത കുരുക്കിനിടയാക്കി. ഇപ്പോൾ ദ്വീപിനുള്ളിൽ 40 ഓട്ടോറിക്ഷ സർവീസ് ഉണ്ട്. ജങ്കാർ സർവീസ് മാത്രമാണ് നിലച്ചത്. താൽക്കാലികമായി സർവീസ് നടത്താൻ ജങ്കാറിനുള്ള ടെൻഡർ നടപടി ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. പെരുമ്പളം ദ്വീപിനുള്ളിൽ ഒരു മിനി ബസ് സർവീസ് ആരംഭിക്കണമെന്നും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പാലത്തിലൂടെ ബസ് സർവീസ് നടത്തണമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗതാഗത വകുപ്പ് 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രമായി രാത്രികാല പിങ്ക് ബസ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുവാൻ പദ്ധതി. കൊച്ചിയും പരിഗണനയിലുണ്ട്. ഡിജിറ്റൽ AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് KSRTC നവീകരിക്കും. സ്പോൺസർഷിപ്പ് വഴി ബസ്സുകൾ സംഭാവന ചെയ്യുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കും. 24 പ്രവർത്തിക്കുന്ന കോൾ സെന്ററും നടപ്പാക്കും. കണ്ടക്ടർ ഡ്രൈവർ പുരസ്കാരങ്ങൾ നൽകും. MLA ഫണ്ട് ഉപയോഗിച്ച് ബസ്സുകൾ വാങ്ങാൻ പദ്ധതി തയ്യാറാക്കും. ഡിപ്പോ ആധുനികവൽക്കരണത്തിന് തദ്ദേശ സ്ഥാപന ഫണ്ട് വിനിയോഗിക്കും. റെയിൽവേ മാതൃകയിൽ വെയിറ്റ് ലിസ്റ്റ് തൽക്കാൽ ബുക്കിംഗ് സൌകര്യം ബസ്സുകളിൽ നടപ്പാക്കും. വെയിറ്റ് ലിസ്റ്റ് 50 കഴിഞ്ഞാൽ അതേ റൂട്ടിൽ അധിക സർവീസ് നടത്താനും ആലോചനയുണ്ട്. വായുമലിനീകരണം കുറയ്ക്കാൻ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കും. ഇലക്ട്രിക് റിക്ഷകളിലേക്കും ടാക്സികളിലേക്കും മാറുന്നതിന് സബ്സിഡിയും വായ്പയും ലഭ്യമാകും. സംസ്ഥാനത്ത് സുരക്ഷിത ഡ്രൈവിംഗ് പ്രോത്സാഹിപ്പിക്കും. ട്രാഫിക് നിയമങ്ങൾ കർശനമാക്കും. റോഡ് സംസ്കാരം വളർത്തുന്നതിന് സമഗ്ര ട്രാഫിക് നയം രൂപീകരിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ്, ലേണേഴ്സ് ടെസ്റ്റ് എന്നിവയ്ക്കായുള്ള ദീർഘനാളത്തെ കാത്തിരിപ്പ് ഒഴിവാക്കും. ഓൺലൈൻ ടാക്സി സംവിധാനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാര നടപടികൾ സ്വീകരിക്കും. ബൈക്കുകൾ രൂപമാറ്റം വരുത്തി അമിത ശബ്ദത്തിൽ പായുന്നത് മറ്റു വാഹനങ്ങൾക്കും കാൽനടക്കാർക്കും ഭീഷണിയായി മാറുന്നു. ഇൻഫോ പാർക്ക് റോഡിലും സീപോർട്ട് എയർപോർട്ട് റോഡിലുമാണ് ശല്യം കൂടുതൽ. അനധികൃത സൈലൻസറുകൾ, ഹാൻഡിലുകൾ, മഡ്ഗാർഡുകൾ, ലൈറ്റുകൾ തുടങ്ങിയവ പിടിപ്പിച്ചാണ് വൻശബ്ദം പുറപ്പെടുവിച്ച് ബൈക്കുകൾ പായുന്നത്. സൂപ്പർ ബൈക്കുകളും രൂപമാറ്റം നടത്തുന്ന സാധാരണ ബൈക്കുകളും ഇക്കൂട്ടത്തിലുണ്ട്. ഇത്തരം ബൈക്കുകൾക്കെതിരെ 2 മുൻപ് കർശന നടപടികളുമായി ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങിയിരുന്നു. ഭൂട്ടാൻ വാഹനക്കടത്ത് അന്വേഷിക്കുന്ന കസ്റ്റംസ് പ്രിവന്റീവ് സംഘം 2 SUVകൾ കൂടി പിടിച്ചെടുത്തു. ഭൂട്ടാനിൽ നിന്നെത്തിച്ച 2 ടൊയോട്ട ലാൻഡ് ക്രൂസർ വാഹനങ്ങളാണ് ബംഗളൂരുവിൽ നിന്ന് കസ്റ്റംസ് സംഘം പിടിച്ചെടുത്തത്. വ്യാജ രജിസ്ട്രേഷൻ നമ്പറുകൾ ഘടിപ്പിച്ച നിലയിലായിരുന്നു വാഹനങ്ങൾ. ബംഗളൂരുവിലെ മലയാളികളേതാണ് 2 വാഹനങ്ങളും. ഭൂട്ടാൻ വാഹനങ്ങൾ കണ്ടെത്താനായി ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായി കേരളത്തിന് പുറത്തേക്കും കസ്റ്റംസ് അന്വേഷണം നീങ്ങുന്നതിന്റെ ആദ്യഘട്ടമാണിത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് പെയ്ത മഴയിൽ വൈറ്റിലയിൽ ജനം ഗതാഗത കുരുക്കിൽ വരഞ്ഞു. തൃപ്പൂണിത്തുറ ഭാഗത്തേക്കുള്ള പാതയിലെ കുഴികളായിരുന്നു ഗതാഗത കുരുക്കിന് പ്രധാന കാരണമെന്ന് ട്രാഫിക് പോലീസ് പറഞ്ഞു. പോലീസ് നിയന്ത്രിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു കാര്യങ്ങൾ. സഹോദരൻ അയ്യപ്പൻ റോഡിലെ വാഹന നിര എളംകുളം കഴിഞ്ഞും നീണ്ടു. കുണ്ടന്നൂരിൽ ലോറി ബ്രേക്ക് ഡൌൺ ആയതോടെ കുരുക്ക് ആ ഭാഗത്തേക്കും വ്യാപിച്ചു. വൈറ്റില പേട്ട റോഡും ദേശീയപാതയിൽ വൈറ്റില കുണ്ടന്നൂർ ഭാഗവും കുണ്ടന്നൂർ പേട്ട റോഡും കുരുങ്ങി. രാത്രി 8:30 ഗതാഗതം സാധാരണ നിലയിലായത്.
പെരുമ്പളം പാലം യാഥാർത്ഥ്യമായതോടെ പെരുമ്പളം പാണാവള്ളി ബോട്ട് സർവീസിൽ യാത്രക്കാർ കുറഞ്ഞു എന്ന് വാർത്തകൾ. പാലം തുറന്നതോടെ പ്രതിദിനം 8,000 രൂപയുടെ കുറവ് ഉണ്ടായിട്ടുണ്ടെന്ന് ജലഗതാഗത വകുപ്പ് അധികൃതർ പറയുന്നു. ദ്വീപിൽ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചവരെല്ലാം വാഹനങ്ങൾ വാങ്ങിയതാണ് ബോട്ടുകളിൽ ആളുകൾ കുറയാൻ കാരണം. ഓട്ടോറിക്ഷകളിൽ ദ്വീപിലേക്ക് ആളുകൾ എത്താൻ തുടങ്ങിയതും ബോട്ടുകളിൽ യാത്രക്കാർ കുറയാൻ കാരണമായി. ബസ് സർവീസ് കൂടി ആരംഭിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ ബോട്ടുകളിൽ ഇനിയും ആളുകുറയും. പെരുമ്പളം മാർക്കറ്റ് ഫെറി

പൂത്തോട്ട പാണാവള്ളി, വാത്തിക്കാട് പൂത്തോട്ട ഫെറി, ഈരപ്പുഴ സൌത്ത് പറവൂർ എന്നിങ്ങനെ 48 ട്രിപ്പുകളാണ് ഇരുകരകളിലേക്കുമായി പാണാവള്ളി ജെട്ടിയിൽ നിന്നുള്ള ബോട്ട് സർവീസുകൾ. മഴ ശക്തിപ്പെട്ടതോടെ ദേശീയപാത 66 പറവൂർ മൂത്തകുന്നം റോഡിൽ യാത്രാ ദുരിതമേറി. കാലവർഷം തുടങ്ങിയതോടെ ആദ്യം തകർന്നത് കണ്ണൻകുളങ്ങര ടെമ്പിൾ റോഡിന്റെ ഭാഗമാണ്. എല്ലാ മഴക്കാലത്തും ഇവിടെ ഇതാണ് സ്ഥിതി. പറവൂർ പാലം മുതൽ വടക്കോട്ട് 7 കിലോമീറ്ററിലേറെ ദൂരത്തിൽ ഒട്ടേറെ കുഴികളും റോഡിന്റെ ഇരുഭാഗത്തും വെള്ളക്കെട്ടുമുണ്ട്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ അവശിഷ്ടങ്ങളും മണലും കൂട്ടിയിട്ടിരിക്കുന്ന സംഭരണ കേന്ദ്രത്തിന് സമീപമുള്ള കുടുംബം അപകടഭീതിയിൽ വീടൊഴിഞ്ഞുപോയി. അരൂർ പഞ്ചായത്ത് 17 വാർഡിൽ ആന്നുരുത്തി വീട്ടിൽ മുഹമ്മദും കുടുംബവുമാണ് ഒരു മാസമായി വാടക വീട്ടിലേക്ക് താമസം മാറിയത്. കുന്നുകൂടി കിടക്കുന്ന അവശിഷ്ടങ്ങൾ ശക്തമായ മഴയിൽ ചുറ്റുപാടുകളിലേക്ക് ഇടിഞ്ഞു വീഴുകയാണ്. ഇത് കാരണം ഇവർ താമസിച്ചിരുന്ന ഇരുനില വീടിന്റെ തറയിലും ഭിത്തിയിലുമെല്ലാം വിള്ളൽ വീണിട്ടുണ്ട്. ഇവരുടെ വീടിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ 70 സെന്റോളം സ്ഥലത്താണ് കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും മൺകൂനയും കൂട്ടിയിട്ടിരിക്കുന്നത്. ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ അരൂർ കെൽട്രോൺ കവലയ്ക്ക് തെക്കുവശമുള്ള പഴം പച്ചക്കറി ഗോഡൌണിലേക്ക് എത്തിയ കണ്ടെയ്നർ ലോറി നടുറോഡിൽ കുടുങ്ങി. 2 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 9 സംഭവം. ലോറിയുടെ മുൻഭാഗം കാനയിൽ ഉടക്കി നിന്നപ്പോൾ പിൻഭാഗം മീഡിയനിൽ തട്ടിനിന്നു. ഇരുഭാഗത്തേക്കും ചലിക്കാനാവാതെ ലോറി റോഡിൽ കിടന്നതോടെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. അരൂർ തുറവൂർ ഉയരപ്പാതയിൽ അരൂർ ശ്രീനാരായണപുരം ജംഗ്ഷന് സമീപം നിർമ്മാണം മുടങ്ങിക്കിടന്ന തൂണിന്റെ പിയർ ക്യാപ് കോൺക്രീറ്റിംഗ് പൂർത്തിയായി. കുറച്ചു കഴിഞ്ഞാൽ 3 തൂണുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് 14 കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാപിക്കുന്നതോടെ പാതയുടെ നിർമ്മാണം പൂർത്തിയാകും. ഈ മാസം അവസാനത്തോടെ ഗർഡറുകൾ സ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് നിർമ്മാണ കമ്പനി അധികൃതർ പറയുന്നത്. തുടർന്ന് പാതയുടെ കോൺക്രീറ്റിംഗ് അടുത്ത മാസം അവസാനത്തോടെ നടക്കും. അരൂർ തുറവൂർ ഉയരപ്പാത അരൂർ ബൈപ്പാസ് കവലയിൽ നിന്ന് സംസ്ഥാന പാതയിലേക്ക് കയറുന്ന ഭാഗത്ത് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. തൂണിൽ നിന്ന് 300 മീറ്ററോളം നീളത്തിലാണ് അരൂർ തോപ്പുംപടി പാതയിൽ അരൂർ ബൈപ്പാസിൽ നിന്ന് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നത്. 4.5 മീറ്റർ വീതിയുള്ള അപ്രോച്ച് റോഡിന്റെ താഴെ ജിയോ ഗ്രിഡ് ഷീറ്റുകൾ നിരത്തും. അരൂർ മുതൽ തുറവൂർ വരെ 13 കിലോമീറ്റർ പാതയിൽ കുത്തിയതോട്, ചന്തിരൂർ എന്നിവിടങ്ങളിലാണ് സർവീസ് റോഡിലേക്കും സംസ്ഥാന പാതയിലേക്കും ഇറങ്ങുന്നതിനായി അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം നടക്കുന്നത്. ഇതുകൂടാതെ അരൂർ ബൈപ്പാസ് കവലയിലെ 1 നമ്പർ തൂണിലേക്ക് NH 66 നിന്നെത്തുന്ന വാഹനങ്ങൾ കയറുന്നതിനും ഇറങ്ങുന്നതിനുമായുള്ള 400 മീറ്ററോളം നീളമുള്ള അപ്രോച്ച് റോഡും ഉയരപ്പാത അവസാനിക്കുന്ന തുറവൂർ ജംഗ്ഷനിൽ നിന്നും തെക്കോട്ടുമുള്ള അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം അവസാനഘട്ടത്തിലാണ്. ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് കരാർ കമ്പനി അധികൃതർ പറയുന്നത്. ഏറ്റെടുത്തപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി അവസാനത്തോടെ തീർക്കണമെന്നായിരുന്നു കരാർ വ്യവസ്ഥ. എന്നാൽ നിർമ്മാണ സമയത്തുണ്ടായ പല കാരണങ്ങളാലും അരൂർ ശ്രീനാരായണപുരം ജംഗ്ഷനിലെ 110 kV ടവറുകളുടെ ഉയരം വർദ്ധിപ്പിക്കാനുണ്ടായ കാലതാമസവും മൂലം നിർമ്മാണം തടസ്സപ്പെട്ടു. പാതയുടെ ഇരുവശങ്ങളിലുമുള്ള കാന നിർമ്മാണവും എങ്ങും എത്തിയിട്ടില്ല. കോട്ടയം തുറമുഖത്തേക്കുള്ള ചരക്ക് നീക്കത്തിന് സഹായിക്കുന്ന പുതിയ ബാർജിന്റെ നിർമ്മാണം മരടിൽ ആരംഭിച്ചു. 8 മണിക്കൂർ കൊണ്ട് വല്ലാറപാടത്തുനിന്ന് കോട്ടയത്തെ ചരക്കുമായി എത്താനാകും. അടുത്ത വർഷം ആദ്യ പകുതിയോടെ ഇത് കോട്ടയത്തെത്തിക്കും. 8.5 കോടി രൂപ ചെലവിൽ ബാക്ക് വാട്ടർ നാവിഗേഷൻ കമ്പനി നിർമ്മിക്കുന്ന ബാർജിന് 56 മീറ്റർ നീളമുണ്ട്. 15 മീറ്റർ വീതിയും 2 ഹള്ളുകളുമുള്ള ബാർജിന് 700 മെട്രിക് ടണ്ണാണ് ഭാരം. മണിക്കൂറിൽ 6 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബാർജിൽ 40 അടിയുടെ 18 കണ്ടെയ്നറുകൾ ഒരേ സമയം കയറ്റാം. 2 എഞ്ചിനുകളുമുണ്ട്. ശക്തമായ ഒഴുക്കിനെ തുടർന്ന് പറവൂർ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കണക്കൻകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഒരു ഷട്ടർ കൂടി തകർന്നു. 2 ദിവസങ്ങളിലായി പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് 5-ാമത്തെ ഷട്ടറിന് തകർച്ചയുണ്ടായത്. നേരത്തെ 6-ാമത്തെ ഷട്ടർ തകർന്നിരുന്നു. 12 ഷട്ടറുകളാണ് ഇവിടെ ആകെയുള്ളത്. ബോട്ടുകൾ കടന്നു പോകുന്ന സ്ഥലത്തുള്ള 2 ഷട്ടറുകളിലൊരെണ്ണം നേരത്തെ തകർന്നത് നീക്കം ചെയ്തെങ്കിലും പുനഃസ്ഥാപിച്ചിരുന്നില്ല. മറ്റ് ഷട്ടറുകളിൽ 3 എണ്ണം തുരുമ്പെടുത്ത് എപ്പോൾ വേണമെങ്കിലും തകരാവുന്ന അവസ്ഥയിലാണ്. ഷട്ടറുകളിൽ മിക്കവയും വെള്ളത്തിന്റെ ജലവിധാനത്തിനനുസരിച്ച് ഉയർത്താനോ താഴ്ത്താനോ കഴിയാത്ത സ്ഥിതിയാണ്. വേനൽക്കാലത്ത് പെരിയാറിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാനാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പണിതീർത്തത്. ലക്ഷദ്വീപിലെ വാർഷിക ചൂര മത്സ്യ ഉൽപ്പാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ടണ്ണായി ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി ദ്വീപ് മത്സ്യമേഖലയുടെ വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറായി. CMFRIയിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിലാണ് മാസ്റ്റർ പ്ലാനിന് അന്തിമരൂപം നൽകിയത്. ചൂരപിടുത്തം നിലവിലുള്ളതിനേക്കാൾ ഇരട്ടിയിലധികമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ദ്വീപിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉപജീവനവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള വിപുലമായ പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിലുള്ളത്. ആഴക്കടൽ ചൂരപിടുത്തത്തിന്റെ വ്യാപനം, കടൽ മത്സ്യകൃഷി, കടൽ പായൽ കൃഷി, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവ ഇതിൽപ്പെടും. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന വഴി ഫണ്ട് കണ്ടെത്തിയായിരിക്കും പദ്ധതികൾ നടപ്പാക്കുക. 24 മീറ്ററിൽ താഴെ നീളമുള്ള 50 പുതിയ ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടുകൾ അനുവദിക്കും. 5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കടൽപ്പായൽ കൃഷി വ്യാപിപ്പിക്കും. വലിയ തോതിൽ സമുദ്ര അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്ന 10 മീഡിയം സ്കെയിൽ യൂണിറ്റുകൾ സ്ഥാപിക്കും. ദ്വീപുകളിലെ 4

1200 ചതുരശ്ര കിലോമീറ്റർ വരുന്ന കായൽ പരപ്പും 300-ലധികം വൈവിധ്യമാർന്ന അലങ്കാര മത്സ്യങ്ങളുടെ സാന്നിധ്യവും ഇതിനെ പ്രയോജനപ്പെടുത്തും. ലക്ഷദ്വീപിൽ ടൂറിസം പദ്ധതികൾ വികസിക്കുന്ന പശ്ചാത്തലത്തിൽ സ്പോർട്സ് ഫിഷിംഗ്, വിനോദ മത്സ്യബന്ധന ബോട്ടുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കും. മത്സ്യബന്ധന മേഖലയുടെ നവീകരണത്തിനായി പുതിയ ബോട്ട് നിർമ്മാണ യാർഡുകൾ, അത്യാധുനിക കോൾഡ് സ്റ്റോറേജ് സൌകര്യങ്ങൾ, 50 മൂല്യവർദ്ധിത ഉൽപ്പാദന യൂണിറ്റുകൾ, മത്സ്യ സംഭരണ യാനങ്ങൾ, മെക്കാനിക്കൽ വർക്ക്ഷോപ്പുകൾ എന്നിവ സ്ഥാപിക്കും. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ, കുടുംബശ്രീ മാതൃകയിലുള്ള സ്വയം സഹായ സംഘങ്ങൾ, വനിതാ സംരംഭകർ എന്നിവരെ സജീവ പങ്കാളികളാക്കിയായിരിക്കും വികസന പദ്ധതികൾ നടപ്പാക്കുക. ലക്ഷദ്വീപ് ഫിഷറീസ് വികസനത്തിന്റെ നോഡൽ ഏജൻസിയായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് CMFRI ആണ്. CMFRI അറബിക്കടലിൽ പുതിയ ഇനം ആഴക്കടൽ മത്സ്യത്തെ കണ്ടെത്തി. ലക്ഷദ്വീപ് കടലിന്റെ കിഴക്കൻ മേഖലയിൽ 350 മുതൽ 500 മീറ്റർ വരെ ആഴമുള്ള ഭാഗത്താണ് ഇവയെ കണ്ടെത്തിയത്. കൊല്ലം ശക്തികുളങ്ങര ഹാർബറിൽ എത്തിയ ട്രോളിംഗ് ബോട്ടുകളിൽ നിന്നാണ് ഗവേഷണത്തിനാവശ്യമായ 6 മത്സ്യങ്ങളെ ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചത്. ഇന്ത്യൻ ഡോറി എന്ന് വിളിക്കുന്ന മത്സ്യത്തിന് സിറ്റോപ്സിസ് ഇൻഡിക്ക എന്നാണ് ശാസ്ത്രീയ നാമം നൽകിയിട്ടുള്ളത്. CMFRIയിലെ ഡോക്ടർ ആർ രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് പുതിയ ഇനം മീനിന്റെ കണ്ടെത്തലിന് പിന്നിൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മത്സ്യങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന സിറ്റോപ്സിസ് റോസിയ എന്ന വിഭാഗത്തിൽപ്പെട്ടതാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ജനിതക ഘടനയിൽ ഇവയിൽ നിന്ന് വ്യത്യസ്തമാണ് പുതിയ മത്സ്യമെന്ന് കണ്ടെത്തി. കടലിലും കായലിലും ലഭ്യത ഒരുപോലെ കുറഞ്ഞതിനെ തുടർന്ന് പ്രാദേശിക വിപണിയിൽ മീനിന് ക്ഷാമം നേരിടുന്നു. വളർത്തു കേന്ദ്രങ്ങളിൽ നിന്ന് എത്തുന്നവ മാത്രമാണ് ഇപ്പോൾ കാര്യമായി ആശ്രയം. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്നവയും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നത് സാധാരണക്കാർക്ക് ആശ്വാസമാവുകയും ചെയ്യുന്നു. ബോട്ടുകൾ കടലിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ട്രോളിംഗ് നിരോധന വേളയിൽ കടലിലിറങ്ങുന്ന വള്ളങ്ങൾക്ക് ലഭിക്കേണ്ട പല മീനുകളും ഇക്കുറി വേണ്ടത്ര കിട്ടാത്ത അവസ്ഥയാണ്. ഇടയ്ക്ക് ചിലർക്ക് ചാള ലഭിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ കാര്യമായി കിട്ടാനില്ല. ഇതേ തുടർന്ന് വില ഉയരുകയും ചെയ്തു. മറ്റ് ജില്ലകളിൽ നിന്നുള്ള ചാളയാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വള്ളക്കാർക്ക് ലഭിച്ചത് വെള്ളക്കൊഴുവ, നത്തോലി തുടങ്ങിയ ചെറിയതരം മീനുകൾ മാത്രമാണ്. കൊഴുവ കിലോഗ്രാമിന് 130 രൂപയ്ക്കും നത്തോലി 80 രൂപയ്ക്കുമായിരുന്നു കച്ചവടം. കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് വള്ളങ്ങൾ കടലിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനാൽ വരും ദിനങ്ങളിൽ ലഭ്യത കൂടുതൽ ശുഷ്കമാവാനാണ് സാധ്യത. കായൽ മീനുകളിൽ കരിമീൻ മാത്രമാണ് പ്രധാനമായും പ്രാദേശിക വിപണിയിലേക്ക് കുറഞ്ഞ തോതിൽ എത്തുന്നത്. വില കൂടുതലാണ് താനും. നാടൻ തിലാപ്പിയ ഇടയ്ക്കിടെ കുറഞ്ഞ തോതിൽ എത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മീൻ എത്തുന്നുണ്ടെങ്കിലും ഗുണനിലവാരത്തിന്റെ കാര്യം ഉറപ്പിക്കാൻ കഴിയാത്തതിനാൽ ആവശ്യക്കാർ കുറവാണ്. ട്രോളിംഗ് നിരോധനം കാത്തിരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്നു എന്ന വാർത്തകൾ. ഈ മൺസൂൺ സീസണിൽ ഇതുവരെ 7 ദിവസം മീൻപിടുത്തം മുടങ്ങി. കഴിഞ്ഞ വെള്ളിയാഴ്ച മുന്നറിയിപ്പുണ്ടായി. വള്ളങ്ങൾ കടലിൽ ഇറങ്ങിയില്ല. നേരത്തെ ചെറിയ വള്ളങ്ങൾ വിലക്ക് കണക്കിലെടുക്കാതെ കടലിൽ പോയിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയ വള്ളത്തെയും പോലീസ് വിലക്കുന്നുണ്ട്. ട്രോളിംഗ് നിരോധനമുള്ളതിനാൽ മീനിന് നല്ല വിലയും കിട്ടും. പക്ഷേ പണിക്ക് പോകാനാകുന്നില്ല, തൊഴിലാളികൾ പറയുന്നു. മുന്നറിയിപ്പ് നൽകുമെങ്കിലും പണിയില്ലാത്ത ദിവസം തൊഴിലാളികൾക്ക് ഒരു സഹായവും സർക്കാർ നൽകുന്നില്ലെന്നാണ് അവരുടെ പരാതി. വരാപ്പുഴ അതിരൂപത കേരള ലേബർ മൂവ്മെന്റ് നിർധനായ മത്സ്യത്തൊഴിലാളികൾക്ക് ഫൈബർ വള്ളം നൽകി. കേരള ലേബർ മൂവ്മെന്റ് സംസ്ഥാന സമിതി ഇറ്റാലിയൻ ബിഷപ്പ് കോൺഫറൻസിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായാണ് മുരുക്കുംപാടം ജപമാല രാജ്ഞി ഇടവകയിലെ ആന്റണി ഇട്ടിക്കുന്നത്തിന് ഫൈബർ വള്ളം നൽകിയത്. തൊഴിലാളികളുടെ നൈപുണ്യവും തൊഴിൽ ഉപകരണങ്ങളിലുള്ള ഉടമസ്ഥതയും ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് പദ്ധതി. ഇടവക ദേവാലയ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ മാർട്ടിൻ അഴിക്കകത്ത് ഫൈബർ വള്ളം കൈമാറി. വരാപ്പുഴ അതിരൂപത KLM പ്രസിഡന്റ് സജി ഫ്രാൻസിസ് മനയിൽ അധ്യക്ഷനായിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിൽ എത്തിച്ചേർന്നു. ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിനായ തൂഫാൻ ജാഗരൺ ജൂലൈ 3 വെള്ളിയാഴ്ചയാണ് ആരംഭിച്ചത്. അതിഥി തൊഴിലാളികളെ മറയാക്കി ലഹരി വിപണനം വ്യാപകമാണെന്ന പരാതി ഉയർന്നതിനെ തുടർന്ന് പെരുമ്പാവൂരിലെ ജനകീയ ചെറുത്തുനിൽപ്പുകൾക്ക് പിന്തുണ നൽകുന്നതിനാണ് മന്ത്രി നേരിട്ടെത്തിയത്. പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് 2:30 ആരംഭിച്ച ലഹരി വിരുദ്ധ ബഹുജന റാലി രമേശ് ചെന്നിത്തല നയിച്ചു. തുടർന്ന് തകരമധ്യത്തിൽ തൂഫാൻ പതാക ഉയർത്തി. ഫാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന മുഖാമുഖത്തിൽ വ്യാപാരി വ്യവസായികൾ, സാമുദായിക സാമൂഹിക നേതാക്കൾ, ലഹരിവിരുദ്ധ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ പങ്കെടുത്തു. വൈകിട്ട് 5 ഭായ് കോളനി എന്നറിയപ്പെടുന്ന കണ്ടന്തറയിൽ എത്തി തദ്ദേശവാസികളോടും അതിഥി തൊഴിലാളികളോടും സംവദിച്ചു. കൊച്ചി നഗരത്തിൽ രാത്രി അനിയന്ത്രിതമായി ഏറെ വൈകി നീളുന്ന DJ പാർട്ടികൾ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പോലീസ് ഹൈക്കോടതിയിൽ അറിയിച്ചു. DJ പാർട്ടികൾക്ക് രാത്രി 11 ശേഷം വിലക്ക് ഏർപ്പെടുത്തിയത് ചോദ്യം ചെയ്യുന്ന ഹർജിയെ എതിർത്താണ് സിറ്റി പോലീസ് കമ്മീഷണർ എതിർ സത്യവാങ്മൂലം നൽകിയത്. നഗരത്തിൽ DJ പാർട്ടികൾ പെരുകുന്ന അവസ്ഥയുണ്ടായെന്ന് സത്യവാങ്മൂലത്തിൽ അറിയിച്ചു. 1500 മുതൽ 6000 രൂപ വരെയാണ് പ്രവേശന ഫീസ്. മേശ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ 20,000 രൂപ വരെ ഈടാക്കുന്നുണ്ട്. 3 സ്ഥലങ്ങളിൽ മാത്രം തുടങ്ങിയത് 34 ഇടങ്ങളിലായി. അനിയന്ത്രിതമായ വർധന പൊതു സുരക്ഷയും ക്രമസമാധാനവും കാക്കുന്നതിൽ അപകടകരമായ സാഹചര്യങ്ങളാണ് ഉണ്ടാക്കുക.
പോലീസ്.

കമ്മീഷണറുടെ അധ്യക്ഷതയിൽ മെയ് 19 ഇത് സംബന്ധിച്ച് യോഗം വിളിച്ചിരുന്നു. എക്സൈസ്, കോർപ്പറേഷൻ, പോലീസ് പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. ഈ വർഷം തന്നെ ജ്വല്ലറി പാർക്ക് സ്ഥാപിക്കുന്നതിനായി നിലവിലെ ബജറ്റിൽ 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചു. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷൻ അങ്കമാലിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ പദ്ധതിയുടെ സ്വകാര്യദാതാവാണെന്നും സ്വർണ്ണ വ്യാപാരികളാണ് ഇതിന്റെ പ്രധാന പ്രമോട്ടർമാരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജ്വല്ലറി പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർ കേരളത്തിലെത്തുമെന്നും സംസ്ഥാനം ആഭരണ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭരണങ്ങളുടെ നിർമ്മാണവും ഡിസൈനിങ്ങും ഒരേ കേന്ദ്രത്തിൽ നടക്കുന്നതിലൂടെ ഈ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗോൾഡ് ഹബ്ബിന്റെ പ്രവർത്തനത്തോടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യാപാര മേഖല കൂടുതൽ ശക്തിപ്പെടുകയും സർക്കാർ ഖജനാവിലേക്കുള്ള വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. ഇതിന്റെ ഫലമായി കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടലുകളും ആരംഭിക്കാൻ സാഹചര്യമൊരുങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭരണ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രദർശനങ്ങളാണ് ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഫാഷൻ, ഉപഭോക്താക്കളുടെ അഭിരുചി, വാങ്ങൽ ശേഷി, സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം എന്നിവയ്ക്കനുസരിച്ച് വിപണിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനാൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിലും മാറ്റം വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൈത്തറി പ്രേമികൾക്കും വിവാഹ ആവശ്യങ്ങൾക്ക് ഷോപ്പിംഗ് നടത്തുന്നവർക്കും മികച്ച അവസരമൊരുക്കി സിൽക്ക് വീവ്സ് എക്സ്പോ ശ്രദ്ധ നേടി. പനമ്പിള്ളി നഗറിലെ റോട്ടറി ബാലഭവനിൽ ജൂലൈ 12 രാവിലെ 11 രാത്രി 9 പ്രദർശനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിൽക്ക് എക്സ്പോ എന്നറിയപ്പെടുന്ന പ്രദർശനത്തിൽ കൈകൊണ്ട് നിർമ്മിച്ച സിൽക്ക്, കോട്ടൺ സാരി, കുർത്തി, ഡിസൈനർ, എത്നിക് വെയർ, ഡ്രസ് മെറ്റീരിയൽ, ഹോം ലിനൻ, ഫാഷൻ ആഭരണങ്ങൾ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. നിരവധി ഉൽപ്പന്നങ്ങൾക്ക് കിഴിവും ലഭിക്കും. കാക്കനാട് ചെമ്പുമുക്ക് അട്ടിപ്പേറ്റി നഗർ റോഡിൽ പ്രവർത്തിക്കുന്ന പ്രായമായ പുരോഹിതരുടെ വിശ്രമകേന്ദ്രമായ ആവില ഭവനിൽ തീപിടുത്തം നടന്നു. ബുധനാഴ്ച രാവിലെ 10 സംഭവം. ഇരുനില കെട്ടിടത്തിന്റെ 1-ാം നിലയിലെ മുറിക്കാണ് തീപിടിച്ചത്. കെട്ടിടമാകെ കനത്ത പുക പടർന്നെങ്കിലും തൃക്കാക്കരയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന ഉടനടി തീയണക്കുകയും അന്തേവാസികളും ജീവനക്കാരും അടങ്ങുന്ന 30 പേരെ അടിയന്തരമായി ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. എയിംസ് കേരളത്തിൽ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലങ്ങളുടെ പരിഗണനാ പട്ടികയിലേക്ക് എറണാകുളത്തെ വെള്ളൂരും എത്തുന്നു. എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ പദ്ധതി നിർദ്ദേശം തയ്യാറാക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ പട്ടികയിലാണ് വെള്ളൂരിലെ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡിന്റെ സ്ഥലവും ഉൾപ്പെടുത്തിയത്. പരിഗണിക്കുന്ന 9 നിർദ്ദേശങ്ങളിൽ 3 വെള്ളൂരിന് വേണ്ടിയുള്ളതാണെന്ന പ്രത്യേകതയുമുണ്ട്. 692 ഏക്കറാണ് വെള്ളൂരിൽ KPPL. ഇതിൽ കേരള റബ്ബർ ലിമിറ്റിനായി 165 ഏക്കർ സ്ഥലമാണ് കൈമാറിയത്. 300 ഏക്കറിലാണ് KPPL ഫാക്ടറിയും അനുബന്ധ സംവിധാനങ്ങളും ഉള്ളത്. 230 ഏക്കർ സ്ഥലം ഇപ്പോൾ തന്നെ ഉപയോഗയോഗ്യമായി ലഭ്യമാണ്. 200 ഏക്കർ സ്ഥലമാണ് എയിംസിനായി വേണ്ടതെന്ന് വ്യക്തമാക്കുന്നത്. ആരെയും ഒഴിപ്പിക്കാതെ തന്നെ ഈ സ്ഥലം നിലവിൽ വെള്ളൂരിലുണ്ട്. ഗതാഗത സൗകര്യമേറെയുള്ള പ്രദേശമാണ്. ഒരിക്കലും വറ്റാത്ത ശുദ്ധജല സ്രോതസ്സായ മൂവാറ്റുപുഴയാർ ഒഴുകുന്നത് വെള്ളൂരിലൂടെയാണ്. കിഴക്കൊമ്പ് തെള്ളക്കപ്പടിയിലുള്ള കൂത്താട്ടുകുളം നഗരസഭാ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ IP ബ്ലോക്ക്, പേവാർഡ് എന്നിവയുടെ ഉദ്ഘാടനം മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ റെജി ജോൺ അധ്യക്ഷനായി. ദേശീയ ആയുഷ് മിഷൻ DPM ഡോക്ടർ ജയകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. കേരളത്തിലെ ആരോഗ്യ പരിപാലന മേഖല ലോകോത്തരമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കലൂർ IMA ഹൌസിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചി ശാഖ സംഘടിപ്പിച്ച ദേശീയ ഡോക്ടേഴ്സ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ, ഡോക്ടർ പി രാമകൃഷ്ണൻ, ഡോക്ടർ MK മണി, ഡോക്ടർ TN ചന്ദ്രിക, ഡോക്ടർ KJ പൌലോസ് എന്നിവരെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു. ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഗാമിഫൈഡ് ജോയിന്റ് റീഹാബിലിറ്റേഷൻ സിസ്റ്റം എന്ന ഉപകരണത്തിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചു. ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പിലെ അവസാന വർഷ വിദ്യാർത്ഥികളായ ശ്രീജിത്ത് രാമചന്ദ്രൻ, മിസ്ന അബ്ദുൾ മനാഫ്, എസ് വിനായക്, എം ഷംനാദ് എന്നിവരാണ് ഉപകരണം കണ്ടുപിടിച്ചത്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജിക് കൌൺസിൽ സംഘടിപ്പിച്ച യങ് ഇന്നവേറ്റേഴ്സ് പ്രോഗ്രാമിൽ മികച്ച നവീന ആശയത്തിനുള്ള അംഗീകാരമായി 50,000 രൂപയുടെ അവാർഡ് ലഭിച്ചു. നാഡീപേശി രോഗികളിലെ സന്ധികളുടെ ചലനശേഷി പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ഗെയിം അധിഷ്ഠിത പുനരധിവാസ ഉപകരണമാണിത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ രോഗികൾക്കും സ്ട്രോക്ക് ബാധിതർക്കും പുനരധിവാസത്തിനായി ഈ ഉപകരണം ഉപയോഗിക്കാവുന്നതാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പ് മേധാവി രമ്യ ജോർജിന്റെ മേൽനോട്ടത്തിലാണ് വിദ്യാർത്ഥികൾ ഉപകരണം വികസിപ്പിച്ചത്.
കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പൂയംകുട്ടിക്ക് സമീപം കൂവപ്പാറയിൽ സ്വകാര്യ വ്യക്തിയുടെ വീടിനോട് ചേർന്ന മാലിന്യക്കുഴിയിൽ വീണ കാട്ടുകൊമ്പനെ മണിക്കൂറുകൾക്ക് ശേഷം രക്ഷപ്പെടുത്തി വനത്തിൽ വിട്ടു. ആനയുടെ തുമ്പിക്കൈയും വാലും മുറിഞ്ഞ നിലയിലായിരുന്നു. കൂവപ്പാറ കമ്പിപ്പാലം മുസ്ലിം പള്ളിക്ക് സമീപം തട്ടായത്ത് അലിയാരുടെ വീടിനോട് ചേർന്ന മാലിന്യക്കുഴിയിലാണ് ഉദ്ദേശം 20 വയസ്സുള്ള കൊമ്പനാന വീണത്.

ചൊവ്വാഴ്ച പുലർച്ചെ 4:30 ആന കുഴിയിൽ വീണത്. ശബ്ദം കേട്ട് വീട്ടുകാരാണ് വനപാലകരെ വിവരം അറിയിച്ചത്. പ്രദേശത്ത് നിരന്തരമായുള്ള കാട്ടാന ശല്യത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ വന്യജീവി ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മാർ ക്രിസോസ്റ്റം ഫൗണ്ടേഷൻ വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന് വിശദമായ നിവേദനം സമർപ്പിച്ചു. വന്യജീവികൾക്ക് വനത്തിനുള്ളിൽ ആവശ്യമായ ഭക്ഷണവും ജലവും ലഭ്യമാകാത്തതും അവയുടെ ആവാസ കേന്ദ്രങ്ങളുടെ വിസ്തൃതി കുറഞ്ഞതുമാണ് ജനവാസ മേഖലകളിലേക്ക് കടന്നുവരുന്നതിനും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനും പ്രധാന കാരണമെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന സൌരോർജ്ജ വേലികൾ, കിടങ്ങുകൾ, സംരക്ഷണ ഭിത്തികൾ, മൃഗങ്ങളെ തുരത്തൽ, പിടികൂടി മാറ്റിപ്പാർപ്പിക്കൽ തുടങ്ങിയ നടപടികൾ താൽക്കാലിക പരിഹാരങ്ങൾ മാത്രമാണെന്നും ഫൗണ്ടേഷൻ അഭിപ്രായപ്പെട്ടു. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം അയ്യപ്പൻകാവ് SNHSSൽ മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ച വിദ്യാർത്ഥികൾക്ക് മന്ത്രി ആശംസകൾ നേർന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ജില്ലയിൽ ആകെ 29,000 വിദ്യാർത്ഥികളാണ് വിവിധ സ്കൂളുകളിലായി പ്രവേശനം നേടിയത്. 8,150 സീറ്റുകൾ ബാക്കിയുണ്ട്. ഉദ്ഘാടന ചടങ്ങൾക്ക് ശേഷം രക്ഷിതാക്കൾക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകളും നടത്തി. ചടങ്ങിൽ ഹൈബി ഈഡൻ MP അധ്യക്ഷത വഹിച്ചു. ഹാരിസ് ബീരാൻ MP മുഖ്യപ്രഭാഷണം നടത്തി.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസാണ്. ഈ പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇപ്പോൾ കേൾക്കാം പ്രത്യേക പരിപാടി. ചെല്ലാനത്തിനു വേണം പൂർണ്ണ ദൂരത്തിൽ ശാസ്ത്രീയ കടൽഭിത്തി. പ്രദേശവാസികളുടെ അനുഭവങ്ങളിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും കടന്നു പോകുന്ന പരിപാടി. നിർവഹണം രാഹുൽ ദേവ് RK.
1: ചേച്ചി, ഇവിടെ കടലിൽ കയറ്റവും കടലിറക്കുമ്പോഴൊക്കെ എന്താണ് ഞങ്ങളുടെ ഇവിടെ സംഭവം?
2: എന്ന് വെച്ചാൽ നമ്മുടെ മക്കള് നമ്മളെ കഷ്ടപ്പെട്ട പോലെ മക്കള് ഒരിക്കലും കഷ്ടപ്പെടാൻ പോലെ. കാര്യം ഇപ്പൊ ഞങ്ങൾ 5 ലക്ഷം രൂപ കൊടുത്ത് ഞങ്ങൾ വീട് പൊക്കി തൈലൊക്കെ ഇട്ട്, കാരണം വീടൊക്കെ തെള്ളി മതിലൊക്കെ. നമ്മൾ ഈ പണി കഴിഞ്ഞ് വരുമ്പോ ഈ വെള്ളം കോരിക്കളയല് ചെളി വാരല് ഭയങ്കര കഷ്ടപ്പാടാ.
1: വീടിന്റെ ഉള്ളിൽ മൊത്തം വെള്ളം
2: കയറുന്നുണ്ടോ? മൊത്തം വെള്ളം കയറും. വെള്ളം കയറുമ്പോ നമ്മള് പണി കഴിഞ്ഞ് വരുമ്പോ ആ ഒരു ടെൻഷൻ ഭയങ്കര.
1: ചേച്ചി, മഴക്കാലൊക്കെ ആവുമ്പോ ഇങ്ങനെ കടല് ഇങ്ങനെ കയറുമ്പോ ക്യാമ്പിലൊക്കെ പോവാറുണ്ടോ?
2: മെമ്പർമാര് മാറും, ഇവിടുന്ന് മാറും.

0: താമസിക്കണം. കടല് അവർക്ക് നമ്മളെ സുരക്ഷിത പറ്റൂലല്ലോ, നമ്മളെ ജീവൻ നമുക്കല്ലേ ആവശ്യം. അപ്പൊ മെമ്പർമാര് പറയും ഇവിടുന്ന് മാറണം, നിങ്ങൾ ക്യാമ്പിൽ പോകണം. കാര്യം ഞങ്ങൾ പോകില്ല, കാര്യം പ്രായമുള്ളവരൊക്കെ ആയിട്ട് പോകണം ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പോകാറില്ല, വീട്ടിൽ തന്നെ നിൽക്കും.
1: ചേട്ടാ, ഈ കടലേറ്റം വേലി കയറ്റം വേലി ഇറക്കം എന്നുള്ളതിന് ചേട്ടൻ എന്താ പറയാനുള്ളത്?
2: അത് എല്ലാ വർഷവും ഇപ്പൊ തീരപ്രദേശവാസികള് എല്ലാവരും തന്നെ എല്ലാ വർഷവും അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ അനുഭവിക്കൽ തന്നെയാണ്. അതിന് ശാശ്വതമായൊരു പരിഹാരം ഇപ്പൊ അവര് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ളവർക്കുള്ള സംബന്ധിച്ച് പറയാനുള്ളത്.
1: കുറച്ച് ദൂരം വരെ ടെട്രാപോർഡ് ഭിത്തികൾ ഇട്ടിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇങ്ങോട്ട് എന്തുകൊണ്ട് വന്നില്ല?
2: ശരിക്കും പറഞ്ഞാല് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത വർക്കായിരുന്നു അത്. രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ട് ഏതായാലും ദോഷം മുഴുവൻ അനുഭവിച്ചത് ഇവിടെയുള്ള ജനങ്ങൾ തന്നെ. കാര്യം റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഈ ടെട്രാപോർഡിന്റെ വർക്കിനായിട്ട് വലിയ ലോഡുകളാണ് വന്നത് തന്നെയാണ്. ടോറസ് പോലുള്ള വണ്ടികൾ വരുമ്പോഴത്തേക്കും വഴി മൊത്തം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ്, മതിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ്, ഉടൻ്റെ പാലമൊക്കെ ഇതായി. എന്നാലും അവര് വർക്കിന് വേണ്ടിയിട്ട് രണ്ടു വർഷത്തോളം അതിൻ്റെ ഇടയ്ക്ക് ആ ബുദ്ധിമുട്ട് യാതനകളൊക്കെ ഈ നാട്ടുകാരൊക്കെ അനുഭവിച്ചതാണ്. സ്കൂളിൽ പോണ പിള്ളേർ പലതും ചെളിയിൽ ഓടിയിട്ട് തീട്ടി വീണും ഇതുമായിട്ട് നിരന്തരമായ കാഴ്ചകളാണ്. എന്നാലും ഇതൊരു നല്ല കാര്യത്തിന്, അതൊരു നമുക്ക് വരുന്ന വലിയ അപകടത്തിനുള്ള ഒരു പരിഹാരമാണെന്നുള്ള രീതിയിൽ അത് പലരും അത് സഹിച്ചു പോകുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായത് ഇവിടുന്ന് ഇല്ല, ഇവിടെ ചെയ്യുന്നില്ല, തെക്കുന്ന് ചെയ്തു പോകുന്നു. അപ്പോഴത്തേക്കും അതിൻ്റെതായ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉണ്ടായി.
1: പിന്നെ ചേട്ടാ, ഈ ടെട്രാ ബോർഡ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടുണ്ട് എന്ന് കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. അത് ഇടുമോ, എന്താണ് ഫുള്ളായി ഇടണോ, എത്ര ഇടണം നേട്ടൻ്റെ ഒരു അഭിപ്രായം?
2: ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഫോട്ടോ വെച്ച് ബീച്ച് റോഡ് വരെയുള്ള ഭാഗം വരെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് നേവിടെ ഉള്ളതുകൊണ്ട് അവരവരുടെ എന്തായാലും സംരക്ഷിക്കും. പക്ഷേ ഈ ബാക്കിയുള്ള സ്ഥലത്തേക്കും ഇത് ചെയ്തു ബീച്ച് റോഡ് ഭാഗം വരെയുള്ള ഭാഗം ചെയ്യണമെന്നുള്ളത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പറയാനുള്ളത്. കാര്യം ഇപ്പം നമ്മൾ മാത്രം രക്ഷപ്പെട്ട് അങ്ങനെ ഇതായി പോയിട്ട് മറ്റുള്ളവർ ദുരിതം അനുഭവിക്കുമ്പോൾ അത് നമ്മൾ കാണണമല്ലോ. നമ്മുടെ ഈ ലോക്കാലിറ്റി ഇതിന് കാര്യം, നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ടിൽ കുറച്ച് പോയൊരു വെള്ളത്തിലും അത് ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് തെക്ക് ഭാഗത്തുള്ളവർ ചെല്ലാനം ഭാഗത്തുള്ളവർ നല്ലപോലെ അനുഭവിച്ച കടലേറ്റത്തിൻ്റെ ഇത്. അപ്പോൾ ഇപ്പം നമ്മൾ അതൊക്കെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് മാത്രം ടെട്രാ ബോർഡ് കിട്ടുമ്പോൾ അങ്ങോട്ട് ഇല്ലാതിരിക്കല് അത് ശരിയായ നടപടിയല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് അവിടത്തോളം തന്നെ ചെയ്യുന്നതാണ് ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത്. ഇപ്പം ഈ വന്നിരിക്കുന്ന സർക്കാർ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇപ്പോൾ ജനങ്ങൾ വേർതിരിവ് കാണിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് അനുഭവിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തവർക്ക് ഇവിടെ ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരുന്നു.
1: ഈ കടൽ കയറ്റം വരുമ്പോൾ പിള്ളേരും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരും നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടോ, എങ്ങനെയാണ്?
2: ആ, നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാര്യം കാലങ്ങളായിട്ട് ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരാകുമ്പോഴത്തേക്കും ആ ബുദ്ധിമുട്ട് കാരണന്മാരെ തൊട്ട് അനുഭവിച്ചത് മക്കളും കണ്ട് പഠിച്ച് അങ്ങനെ പോകുന്നതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകൾ ഒരുവിധം അവർക്ക് സഹിക്കാൻ കഴിയുന്നു. പകരം ഒരാൾ പെട്ടെന്നൊരു നല്ല കാലാവസ്ഥയിൽ ഇവിടെ ഒരു വീട് വാങ്ങിച്ച് വന്ന് താമസിക്കുന്ന ആളാണെങ്കിൽ പുള്ളി പിറ്റേ സീസൺ ഇവിടെ നിന്ന് വിട്ടിട്ടു. അങ്ങനെ വിട്ടുപോയ പലരും ഉണ്ട് ഇവിടെ. നമ്മുടെ അടുത്തുള്ള രണ്ട് വീട്ടുകാരങ്ങനെ കരിമോളിൽ നിന്ന് വന്ന് താമസിച്ചാണ്. അമ്പലമോള് റിഫൈനറി ഭാഗത്ത് താമസിച്ചവർ ഇവിടെ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ സെറ്റുണ്ട്. അവർ കയ്യിൽ നിന്ന് നഷ്ടത്തിനാണ് അത് വിട്ടിട്ട് പോയത്.
1: പിന്നെ ചേട്ടാ, ഇപ്പൊ മഴക്കാലത്ത് ഇതേപോലെ ഇങ്ങനെ കയറി വരുമ്പോ ഞങ്ങൾ ക്യാമ്പിലൊക്കെ പോവാറുണ്ടോ, എങ്ങനെയാത്?
2: ആ, ക്യാമ്പില് ഒരു തവണ പോയിണ്ട്. ബാക്കിയുള്ള തവണയൊക്കെ കട്ടിലെ ഒരേ വെള്ളത്തിലായിട്ട് ഞങ്ങള് പിള്ളേരെ പൊക്കി അതിന്റെ മുകളിലിരുത്തി കാര്യം രണ്ടു ദിവസം കാര്യമില്ലെന്ന് കരുതി മേടിച്ച്. എന്നാലും അതിനൊക്കെ നമ്മൾ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ അതിജീവിച്ചു തന്നെയല്ല, കുറച്ച് കുറച്ച് കൂടുതലായിട്ട് എല്ലാ പ്രാവശ്യവും കൂടി തന്നെയാണ്. കഴിഞ്ഞ രണ്ട് തവണയും നമ്മുടെ വീട്ടിലെ കട്ടിൽ വരെ മുങ്ങി വെള്ളത്തിലായിരുന്നു. അപ്പോൾ പിള്ളേരെയൊക്കെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ രണ്ട് നിലയുള്ള വീട്ടിലേക്ക് മാറ്റി മുകളിലായിരുന്നു.
1: കടലിൽ കയറി കഴിഞ്ഞാൽ എത്ര ദിവസമോളം ഉണ്ടാവും വെള്ളം ഇവിടെ നിൽക്കല്?
2: അതൊന്നും പറയാൻ പറ്റുന്ന കാര്യമില്ല, എത്ര ദിവസം ഒന്നല്ല. ചിലപ്പോൾ ആ ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചിങ്ങനെ കടലിൻ്റെ ഇതുണ്ടാവുമെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് കടല് കയറുന്നതിനനുസരിച്ച് ഉണ്ടാവും. വെള്ളം നന്നായിട്ട് ഒഴുകിപ്പോകാനുള്ള തോടുകളെല്ലാം നികന്ന് പിന്നെ ഓരോരുത്തരും വീട് വെച്ചു അത് തടസ്സമായ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാവുകൊണ്ട് പെട്ടെന്ന് വെള്ളം പോയി തീരൂല. എന്നാലും പിന്നെ വെള്ളം നീങ്ങി നിൽക്കുമ്പോൾ ഓരോരോ വഴി നോക്കി അത് പഞ്ചായത്ത് മെമ്പർമാരെ ഇടപെട്ട് അങ്ങനെ അത് ഒരുവിധം നോക്കും. പക്ഷേ എല്ലാം ഭയങ്കര ഇത് അനുഭവിച്ചതിന് ശേഷം മാത്രമേ നടപടി ഉണ്ടാകാറുള്ളതെന്നുള്ളതാണ് യാഥാർത്ഥ്യം.
1: ചേച്ചി, ഇവിടെ കടലേറ്റം അനുഭവിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
0: എല്ലാ വർഷവും തുടർച്ചയായി അനുഭവിക്കുന്ന ഒരു സാഹചര്യം തന്നെ കടൽകയറ്റം തന്നെയാണ്. നമ്മൾക്ക് ഏതാണെങ്കിലും കടൽ കയറിയാൽ തന്നെ ഭയങ്കര ദുരിതം സംഭവിക്കുന്ന ഒരു സംഭവമാണ് മെയ് മാസത്തിൽ. എല്ലാ കൊല്ലവും മെയ് ജൂൺ മാസത്തിൽ മഴ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ കടൽ ഇങ്ങനെ അനുസരിച്ച് ഇതാവുമല്ലോ. അപ്പോൾ കടൽ കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരും തന്നെ, സ്കൂൾ പിള്ളേർ, പിന്നെ പൊടിക്കൊച്ചുങ്ങളായിട്ടുള്ളവർ, പ്രായമുള്ള ആൾക്കാർ, അങ്ങനെ എല്ലാവരും ഒരു ഇതാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഈ സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഇതാണ്. ഒന്നുമതേ എന്തോരം പിള്ളേരുണ്ട്, നമുക്ക് ബാത്റൂമാണ് ഏറ്റവും അത്യാവശ്യം. ബാത്റൂമിൽ പോക്ക്, അതൊക്കെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റാത്തൊരു കാര്യമല്ലേ. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാ കൊല്ലവും ഞങ്ങൾ അനുഭവിക്കുന്ന ഓരോരു ഇതെന്ന് വെച്ചാൽ ഈ കടൽ ഇതാണ്. വേറെ നമുക്ക് എന്ത് സാഹചര്യം നമുക്ക് പിടിച്ചു നിൽക്കാം, പക്ഷെ ഇത് ഒട്ടും പറ്റൂലല്ലോ. പ്രായമുള്ളവരെയൊക്കെ നമ്മൾ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിമിഷ നേരം

0: കൊണ്ടായിരിക്കും അവിടെ വീട് മൊത്തം മുങ്ങുന്നത്. പ്രായമുള്ളവർ നമ്മളിങ്ങനെ ഒരു എല്ലാവരും അവരവരുടെ വീട്ടിലെ കാര്യങ്ങളല്ലേ നോക്കാൻ പറ്റുള്ളൂ, നമുക്ക് വയ്യാത്തവരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ ആ സാഹചര്യത്തിൽ? അതാണ് നമുക്ക് ഏറ്റവും ഒരു ഇതെന്ന് വെച്ചാൽ, അതിന് നമുക്ക് ഉത്തമമായ ഇതെന്ന് വെച്ചാൽ അവരെല്ലാവരും നമ്മൾ സഹകരിച്ചാൽ. ഇപ്പം ഇനി നമുക്കറിയില്ല ഇനി എങ്ങനെയാണ് ഇതെന്നുള്ളത്. അപ്പം ഇപ്പം തൽക്കാലത്തേക്ക് ഞങ്ങൾക്ക് ഇപ്പം ജിയോ ബാഗ് അവർ വെച്ച് തരുന്നുണ്ട്.
1: കടൽ ഭിത്തി പെടുന്നുണ്ട് എന്ന് പറഞ്ഞു, എന്താ അതിനെ കുറിച്ചിട്ടുള്ള ചേച്ചിൻ്റെ അറിവ്?
0: എനിക്കും അങ്ങനെ പ്രത്യേകിച്ചില്ല, വാർത്തയിൽ കേൾക്കണല്ലാതെ നമുക്കൊന്നും അറിയില്ല. അവർ പറയണുണ്ട് ഇടാ ഇടാന്ന്, ഈ വർഷവും പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അതിനെക്കുറിച്ച്. അപ്പം അത് ഇപ്പം തൽക്കാലം അവരിപ്പം പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടി ഇപ്പം തൽക്കാലം കടൽ കയറാത്ത രീതിയിൽ ഇപ്പം ജിയോ ബാഗാണ് ഇതിരിക്കുന്നത്. ടെട്രോപാട് 300+ കോടി നമുക്ക് അനുവദിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റി ഒരു ഇതുമില്ല ശരിക്കും, ഞങ്ങൾക്ക് എന്താന്നുള്ളത് അറിയില്ല. ഇനി ഇപ്പോഴത്തെ ആൾക്കാർ കയറിയിട്ട് എങ്ങനെയാണ് ഭരണം നമുക്കൊന്നും അറിയില്ലല്ലോ, അതൊക്കെ അവരുടെ കയ്യിൽ കിടക്കുന്നു.
1: ചേച്ചി, പിന്നെ മഴക്കാലത്ത് നിങ്ങൾ ക്യാമ്പിലൊക്കെ പോയിട്ട് ഇരുന്നിട്ടുണ്ടോ?
0: മഴക്കാലത്ത് ഞങ്ങൾ ക്യാമ്പിൽ പോയിട്ടില്ല. മെയിനായിട്ട് ഇവിടെ ഉള്ള എല്ലാവരും പോവും. ഹസ്ബൻഡിന്റെ പെങ്ങളുടെ വീട്ടിലാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. എന്നുവെച്ചാൽ കൊച്ചുങ്ങളെല്ലാവരുമായിട്ടുള്ള ക്യാമ്പിൽ പോയിട്ടുണ്ട് എല്ലാവരും, ഞങ്ങൾ പോയിട്ടില്ല.
2: ചെല്ലാനത്ത് 347 കോടി രൂപ മുടക്കി 7.36 കിലോമീറ്റർ സ്ഥലത്ത് കരിങ്കൽ നിരത്തി അതിൻ്റെ മുകളിൽ പടിഞ്ഞാറ് വശത്ത് ടെട്രാപോഡ് നിരത്തുകയാണ് ചെയ്തത്. 7.36 കിലോമീറ്ററാണ് മൊത്തം ചെയ്തത്. അതുകൂടാതെ ബസാറു വേളാങ്കണ്ണി പ്രദേശങ്ങളിലെ 6 പുലിമുട്ടുകൾ ഒലിച്ചു പോകാതിരിക്കാനുള്ള മുട്ട് ഒലിമുട്ട് അഥവാ പുലിമുട്ട് ബ്രേക്ക് വാട്ടർ വാളും നിർമ്മിച്ചു. 4 എണ്ണം നടുക്കുള്ളത് ടി ആകൃതിയിലുള്ളതും 2 അറ്റത്തുമുള്ളത് ഐ ആകൃതിയിലുള്ളതും. കടൽഭിത്തിക്ക് നിർമ്മിച്ച ടെട്രാപോഡുകൾ 2 ടൺ ഭാരമുള്ള 4 കാലുകളുള്ള എങ്ങനെ ഇട്ടാലും ഒരേപോലെ കിടക്കുന്ന 4 കാലുകളുടെയും ഹെക്സഗണൽ 6 വശങ്ങളുള്ള ഭിത്തി പോലുള്ള ഇതാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ടെട്രാപോഡിൻ്റെ ഘടന. അത് നടുക്ക് വന്ന് കൂടുന്നു, 4 കാലുകൾ നടുക്ക് വന്ന് കൂടുന്നു. അപ്പോൾ 6 ഹെക്സഗണലായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒന്ന് ഇത് ടെട്രാപോഡുകൾ തമ്മിൽ പിടുത്തം കാലുകൾ കാലുകളായിട്ട് പിടുത്തമായിട്ട് കിടക്കും, അതുകൊണ്ട് തന്നെ അത് ഉരുണ്ടു പോവില്ല എന്നുള്ളതാണ്. പിന്നെ തേയ്മാനം കുറയും, കാരണം കടൽഭിത്തി തിരമാല അടിക്കുമ്പോൾ ഇത് പല ആംഗിളിലുള്ളത് കൊണ്ട് തിര തന്നെ വെള്ളം തന്നെ തമ്മിൽ തമ്മിൽ പ്രഷർ ചെലുത്തിക്കഴിയുമ്പോൾ എല്ലാ ഫോഴ്സും ഈ ടെട്രാപോഡിലേക്ക് വരികയില്ല, അത് തമ്മിൽ തമ്മിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് വിടുന്നത് കൊണ്ട് ഈ തിരയെ ശമിപ്പിക്കും. അതാണ് ഈ ടെട്രാപോഡിൻ്റെ ഒരു പ്രത്യേകത. ഇത് നിർമ്മിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് ആണെങ്കിലും ഈ കോൺക്രീറ്റിൽ പ്രത്യേകതരം സിമെൻറ്റും കുറച്ച് കെമിക്കലും ഒക്കെ ചേർത്താണ് ഈ കോൺക്രീറ്റ് മിശ്രിതം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ക്യൂറിങ് എന്ന് പറയുന്ന 14 ദിവസം നമ്മൾ എന്ത് സിമെൻറ്റ് ചെയ്താലും അത് 14 ദിവസം നനക്കുന്നൊരു പരിപാടിയുണ്ട്, അത് ഇതിന് വേണ്ട. അപ്പം നനക്കുന്ന ആവശ്യമില്ല, ക്യൂറിങ് ആവശ്യമില്ല. അതുകൂടാതെ തന്നെ ഉപ്പ് വെള്ളത്തെ പ്രതിരോധിക്കുന്നതാണ് ഈ മിശ്രിതം ടെട്രാപോഡ്. അതുകൊണ്ട് തന്നെ ഇത് തേഞ്ഞ് പെട്ടെന്ന് പോവില്ല. അങ്ങനെയുള്ള സിമെന്റ് മിശ്രിതം ഉപയോഗിച്ചാണ് ടെട്രാപോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നല്ല ഭംഗിയായിട്ട് അടുക്കിയാണ് വെക്കുന്നത്. അപ്പോൾ 2 ലെയറായിട്ട് അടുക്കി വെക്കും. അപ്പോൾ മേളിൽ നിന്ന് അതുകൂടാതെ തന്നെ മേളിലൊരു നടപ്പാതയുണ്ട്, അത് കോൺക്രീറ്റ് 2.5 മീറ്റർ വീതിയുള്ള നടപ്പാതയുണ്ട്. അതിനുശേഷം കൈവരിയുണ്ട്. കൈവരിക്ക് ശേഷം 1.5 മീറ്റർ വിട്ടിട്ടാണ് ടെട്രാപോഡ് കരിങ്കൽ ഭിത്തിയുടെ മേളിൽ അടുക്കി വെക്കുന്നത്. 2000 കിലോ ഭാരമുണ്ടാകും ഒരു ടെട്രാപോഡിന്. എന്നാൽ പുലിമുട്ട് നിർമ്മിച്ചിരിക്കുന്നത് അടിയിൽ കരിങ്കല്ലിട്ടിട്ട് അതിൻ്റെ മേളിൽ 5 ടൺ ഭാരമുള്ള വലിയ ടെട്രാപോഡുകളാണ്. ഈ 4 കാലുകൾ തന്നെയുള്ളൂ, പക്ഷേ അത് 5 ടൺ ഭാരമുണ്ട്. അത് 5 ടൺ ഭാരമുള്ള ടെട്രാപോഡുകൾ ഉപയോഗിച്ചാണ് അത് കടലിൻ്റെ നടുക്കോട്ടിടുന്നത് കൊണ്ട് തന്നെ തിരമാലകൾ കൂടുതൽ അടിക്കുമെന്നുള്ളത് കൊണ്ടാണ് 5 ടണ്ണിൻ്റെ ടെട്രാപോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഈ കരിങ്കല്ലിട്ടതിൻ്റെ മേളിൽ അടുക്കി വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ചെല്ലാനത്ത് കടൽ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടം നിർമ്മിക്കാൻ പോകുന്നതും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഏതാണ്ട് 5 മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് കടൽ ഭിത്തിക്ക്. നമ്മൾ കരയിൽ നിന്ന് നോക്കുമ്പോൾ 5 മീറ്റർ ഒന്നും ഉണ്ടാവില്ല, ഒരു 3 മീറ്റർ ഉയരമേ ഉള്ളൂ. പക്ഷേ രണ്ട് മീറ്റർ കൂടി താഴത്തേക്ക് പോകുന്നത് കൊണ്ടാണ് ഈ 5 മീറ്റർ എന്ന് പറയുന്നത്. 45 ഡിഗ്രി ചരിച്ചാണ് കടലിലേക്ക് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരമാലകൾ വരുമ്പോൾ ഈ ഇതിലേക്ക് ഏന്തി കയറുന്നത് പോലെ കയറുന്നത് കൊണ്ടും ഈ വെള്ളം ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങി എതിർദിശയിൽ വെള്ളം തന്നെ ഫോഴ്സ് ചെലുത്തുന്നത് കൊണ്ടുമാണ് ഇതിൻ്റെ ശക്തി കുറക്കുന്നത്, തിരമാലയുടെ ശക്തി കുറക്കുന്നത്. എന്നാൽ ടെട്രാപോഡ് കടൽഭിത്തിയുടെ പടിഞ്ഞാറ് വശത്ത് തീരക്കടലിൽ ആഴം കൂടി

0: പോകുന്നത് പ്രശ്നമാണ്. ആഴം കൂടിയ കൊച്ചുംപോർട്ട് ആഴം കൂട്ടുന്നതിന് ആനുപാതികമായിട്ട് ഇവിടെയുള്ള തീരക്കടലിലും ആഴം കൂടും. തീരക്കടലിൽ ആഴം കൂടുമ്പോൾ സ്വാഭാവികമായും ഈ ടെട്രാപോഡ് താഴത്തേക്കിരിക്കും, കരിങ്കൽ ഭിത്തിയും ഇരിക്കും, മുകളിൽ നടപ്പാതൊക്കെ നിർമ്മിച്ച കോൺക്രീറ്റ് നടപ്പാതയും വരെ ഇരിക്കുന്ന ഒരവസ്ഥ വരും. അപ്പം അത് വരാതിരിക്കാനായിട്ട് നമ്മൾ കൊച്ചുംപോർട്ട് ട്രഡ് ചെയ്യണം, മണ്ണടിക്കുക, ആ മണ്ണ് വീണ്ടും ഒഴുകിപ്പോകാതിരിക്കാനായിട്ട് പുലിമുട്ട് ബ്രേക്ക് വാട്ടർ വാള് നിർമ്മിക്കുക. ഇതാണ് നമ്മൾ പറയുന്ന ഒരു കാര്യം. ഈ കടൽഭിത്തി നിലനിൽക്കണമെങ്കിൽ കല്ലിൻ്റെ പടിഞ്ഞാറ് വശത്ത് തീരം പുനർനിർമ്മിക്കണം. ആ പുനർനിർമ്മിച്ചാൽ മാത്രമേ നമ്മൾ ഈ ഇത്രയും കാശ് മുടക്കിയത് കൊണ്ടുള്ള പൂർണ്ണമായ പ്രയോജനം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് താഴത്തേക്കിരുന്ന് കോൺക്രീറ്റൊക്കെ പൊട്ടിപ്പോകുന്ന അവസ്ഥയുണ്ടാകും, ഈ ടെട്രാപോഡൊക്കെ കടലിലേക്ക് ഇടിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകും. അതാണ് ചെല്ലാനത്തിപ്പം ചെയ്തിരിക്കുന്ന പണി.
1: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രത്യേക പരിപാടി ചെല്ലാനത്തിന് വേണം പൂർണ്ണ ദൂരത്തിൽ ശാസ്ത്രീയ കടൽ ഭിത്തി. പ്രദേശവാസികളുടെ അനുഭവങ്ങളിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും കടന്നുപോയ ഈ പരിപാടി തയ്യാറാക്കിയത് രാഹുൽ ദേവ് RK.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: ഇന്ന് അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചുമായിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മയോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടേത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

തുളർത്തിപ്പു ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു, കളഭ കുങ്കുമം കണ്ടു ഞാൻ. മധുര മധുരം ഒരു നിറപൊലി നുകർന്നു കൊഴുകൈ കൂപ്പിയുണരും. നെയ്വിളക്കിൻ പ്രഭകളിൽ തുളർത്തിപ്പു ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു, കളഭ കുങ്കുമം കണ്ടു ഞാൻ. മധുര മധുരം ഒരു നിറപൊലി നുകർ

മതഭരണഗരിയ രുചിര പുളകമായി മയങ്ങാൻ മതിക്കാൻ വരുന്നേ. തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളന്തി പൂച്ചൂടും എന്റെ കനക വിഗ്രഹം കണ്ടു കളവ കുങ്കുമം കണ്ടു ഞാൻ മധുര മധുരമൊരു നിറപൊലി നുകർന്നു.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിപ്പ നിപ്പ മാരി സരി സമ സപ സനി മാഗ ഗണപതി. നിത്തരി സനി സരി സനി സനി സരി സനി സരി സമ പമരി സരി സരി ഗമ ഗരി സരി സരി സ നിപ മനി ബനി ബനി ബനി ബമ ബനി ബനി ബനി ബ ജരി ജരി ജരി ജനി ജരി ജരി ജരി ജ bani bani bani bama bani bani bani bani dari dari dari jani jani jani jani jani jani re ga ga ma ma ba ga ma ma ba ma ba bani bani jani jani ba ma sa re ga ma ga ganavatim anasa smarami vasishtha vama deva.

0: ഗരിത നിത രിത നിതവ നിതവ മക കരിക മമക കരിക മമക
1: ഗഗമ ഗഗമ പമക നിതവ സനിതവ രിത നിത നവ മകരിക
0: ഗ മമ രിക മക മക മത മക മമ ഗരിത രിക മ പ പ
1: പദ നിത നിത നിത രിക മക രിക സരിത നിതവ മക മമ പ
0: നിനി പദ നിത നിത മ പദ നിത നിത നിത രി നിത രി നിത നിത

0: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ും കണ്ടോ അലക്കത്തിട്ട് വീണ്ടും കസവണി തട്ടമിട്ട്.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കുമ്പളങ്ങിയിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ പാതിവഴിയിൽ ട്രിപ്പ് അവസാനിപ്പിക്കുന്നത് ജനത്തിന് ദുരിതമാകുന്നു. വൈകിട്ട് 6 മണിക്ക് ശേഷം കുമ്പളങ്ങിയിലേക്കുള്ള ബസ്സുകളിൽ ഏറെയും പെരുമ്പടപ്പ് എത്തുമ്പോൾ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ്. ഇതുമൂലം കൊച്ചി നഗരത്തിലേക്ക് ജോലിക്ക് പോകുന്ന 100 കണക്കിന് യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ്. സ്ത്രീകളാണ് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. രാത്രി 8 ശേഷം ജോലി കഴിഞ്ഞു വരുന്നവർ ടാക്സിയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഈ മേഖലയിലേക്ക് കുറെ കാലമായി KSRTC സർവീസുമില്ല. കുമ്പളങ്ങി എഴുപുന്ന പാലം ഉദ്ഘാടനം ചെയ്ത സമയത്ത് ചേർത്തലയിൽ നിന്ന് തോപ്പുംപടി എറണാകുളം ഭാഗത്തേക്ക് KSRTC സർവീസ് നടത്തിയിരുന്നു. എന്നാൽ കോവിഡിന് ശേഷം KSRTC അവഗണിച്ചിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ പിഴ

ഞാൻ 1 രൂപ വീതം സഹായം തേടി ലിറ്റിൽ ഫ്ലവർ ബസ് ഉടമ രംഗത്ത് വന്നു. KSRTC വനിതാ സൗജന്യ യാത്ര നടപ്പാക്കിയതിനെ തുടർന്ന് സ്വകാര്യ ബസ് സർവീസ് നഷ്ടമായതിനാൽ ഉച്ചസമയത്ത് 1 ട്രിപ്പ് ഒഴിവാക്കിയതിന്റെ പേരിൽ മാഞ്ഞാലി ആലുവ റൂട്ടിൽ സർവീസ് നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ബസ്സിന് 7500 രൂപ പറവൂർ RTO ഓഫീസ് പിഴ ചുമത്തിയിരുന്നു. അന്യായമായി പിഴ ചുമത്തിയതിലുള്ള പ്രതിഷേധമായും കടുത്ത പ്രതിസന്ധി നേരിടുന്ന സ്വകാര്യ ബസ് മേഖല സംരക്ഷിക്കുന്നതിനുള്ള ശ്രദ്ധ ക്ഷണിക്കുന്നതിനുമായാണ് ബസ് ഉടമ ബിഒ ഡേവീസിന്റെ പ്രതിഷേധം. ബസ് ഉടമകളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും യാത്രക്കാരിൽ നിന്നും 1 രൂപ വീതം ഗൂഗിൾ പേ വഴി സമാഹരിക്കുന്നതിന് ഇക്കാര്യവും QR കോഡും അടങ്ങുന്ന സന്ദേശമാണ് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വകാര്യ ബസ് ഉടമകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്തതിന്റെ പ്രതിഷേധവും ഇതിലുണ്ട്. പ്രിയദർശിനി ഉദ്ഘാടന ദിവസം പുരുഷന്മാർക്ക് സൌജന്യ യാത്ര ഒരുക്കിയും സ്ത്രീ യാത്രക്കാർക്ക് മധുരം നൽകിയും പ്രതിഷേധം അറിയിച്ചിരുന്നു. പെരുമ്പളം ദ്വീപിലേക്ക് പാലം യാഥാർത്ഥ്യമായെങ്കിലും ദ്വീപ് നിവാസികളുടെ യാത്രാദുരിതം അവസാനിക്കുന്നില്ല എന്ന് വാർത്തകൾ. മാർച്ച് 7 പെരുമ്പളം പാലം അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിനെ തുറന്നുകൊടുത്തത്. ഇതോടനുബന്ധിച്ച് പെരുമ്പളം ദ്വീപിൽ നിന്ന് ചേർത്തല, കോട്ടയം, എറണാകുളം സർവീസ് നടത്താൻ 3 KSRTC ബസ്സുകളും ട്രയൽ റൺ നടത്തി. എന്നാൽ 4 മാസം കഴിഞ്ഞിട്ടും KSRTC ബസ്സുകൾ ഓടിയില്ല. പാലത്തിലെ ടാറിംഗ് പൂർത്തിയാകാതിരുന്നതാണ് സർവീസ് നടത്താൻ തടസ്സമായത്. ദ്വീപിനുള്ളിലെ വീതി കുറഞ്ഞ റോഡുകളും പ്രതിബന്ധങ്ങളാണ്. ഇതിന് പരിഹാരമായി ഒരു മിനി ബസ് സർവീസ് നടത്തണമെന്നാണ് പെരുമ്പളം പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പ്രസിഡന്റ് CR ഗിരീഷ് പറഞ്ഞു. KSRTC ബസ് ട്രയൽ റണ്ണിന്റെ ഭാഗമായി പെരുമ്പളം ദ്വീപിന്റെ തെക്കേ അറ്റം വരെ ഓടിച്ചിരുന്നു. ദ്വീപിനുള്ളിലെ വീതി കുറഞ്ഞ റോഡിലൂടെ ബസ് കടന്നുപോയപ്പോൾ എതിരെ മറ്റു വാഹനങ്ങൾ വന്നതോടെ ഗതാഗത കുരുക്കിനിടയാക്കി. ഇപ്പോൾ ദ്വീപിനുള്ളിൽ 40 ഓട്ടോറിക്ഷ സർവീസ് ഉണ്ട്. ജങ്കാർ സർവീസ് മാത്രമാണ് നിലച്ചത്. താൽക്കാലികമായി സർവീസ് നടത്താൻ ജങ്കാറിനുള്ള ടെൻഡർ നടപടി ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. പെരുമ്പളം ദ്വീപിനുള്ളിൽ ഒരു മിനി ബസ് സർവീസ് ആരംഭിക്കണമെന്നും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പാലത്തിലൂടെ ബസ് സർവീസ് നടത്തണമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗതാഗത വകുപ്പ് 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രമായി രാത്രികാല പിങ്ക് ബസ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുവാൻ പദ്ധതി. കൊച്ചിയും പരിഗണനയിലുണ്ട്. ഡിജിറ്റൽ AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് KSRTC നവീകരിക്കും. സ്പോൺസർഷിപ്പ് വഴി ബസ്സുകൾ സംഭാവന ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്ററും നടപ്പാക്കും. കണ്ടക്ടർ ഡ്രൈവർ പുരസ്കാരങ്ങൾ നൽകും. MLA ഫണ്ട് ഉപയോഗിച്ച് ബസ്സുകൾ വാങ്ങാൻ പദ്ധതി തയ്യാറാക്കും. ഡിപ്പോ ആധുനികവൽക്കരണത്തിന് തദ്ദേശ സ്ഥാപന ഫണ്ട് വിനിയോഗിക്കും. റെയിൽവേ മാതൃകയിൽ വെയിറ്റ് ലിസ്റ്റ് തൽക്കാൽ ബുക്കിംഗ് സൌകര്യം ബസ്സുകളിൽ നടപ്പാക്കും. വെയിറ്റ് ലിസ്റ്റ് 50 കഴിഞ്ഞാൽ അതേ റൂട്ടിൽ അധിക സർവീസ് നടത്താനും ആലോചനയുണ്ട്. വായുമലിനീകരണം കുറയ്ക്കാൻ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കും. ഇലക്ട്രിക് റിക്ഷകളിലേക്കും ടാക്സികളിലേക്കും മാറുന്നതിന് സബ്സിഡിയും വായ്പയും ലഭ്യമാകും. സംസ്ഥാനത്ത് സുരക്ഷിത ഡ്രൈവിംഗ് പ്രോത്സാഹിപ്പിക്കും. ട്രാഫിക് നിയമങ്ങൾ കർശനമാക്കും. റോഡ് സംസ്കാരം വളർത്തുന്നതിന് സമഗ്ര ട്രാഫിക് നയം രൂപീകരിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ്, ലേണേഴ്സ് ടെസ്റ്റ് എന്നിവയ്ക്കായുള്ള ദീർഘനാളത്തെ കാത്തിരിപ്പ് ഒഴിവാക്കും. ഓൺലൈൻ ടാക്സി സംവിധാനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാര നടപടികൾ സ്വീകരിക്കും. ബൈക്കുകൾ രൂപമാറ്റം വരുത്തി അമിത ശബ്ദത്തിൽ പായുന്നത് മറ്റ് വാഹനങ്ങൾക്കും കാൽനടക്കാർക്കും ഭീഷണിയായി മാറുന്നു. ഇൻഫോ പാർക്ക് റോഡിലും സീപോർട്ട് എയർപോർട്ട് റോഡിലുമാണ് ശല്യം കൂടുതൽ. അനധികൃത സൈലൻസറുകൾ, ഹാൻഡിലുകൾ, മഡ്ഗാർഡുകൾ, ലൈറ്റുകൾ തുടങ്ങിയവ പിടിപ്പിച്ചാണ് വൻശബ്ദം പുറപ്പെടുവിച്ച് ബൈക്കുകൾ പായുന്നത്. സൂപ്പർ ബൈക്കുകളും രൂപമാറ്റം നടത്തുന്ന സാധാരണ ബൈക്കുകളും ഇക്കൂട്ടത്തിലുണ്ട്. ഇത്തരം ബൈക്കുകൾക്കെതിരെ 2 വർഷം മുൻപ് കർശന നടപടികളുമായി ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങിയിരുന്നു. ഭൂട്ടാൻ വാഹനക്കടത്ത് അന്വേഷിക്കുന്ന കസ്റ്റംസ് പ്രിവന്റീവ് സംഘം 2 SUV കൂടി പിടിച്ചെടുത്തു. ഭൂട്ടാനിൽ നിന്നെത്തിച്ച 2 ടൊയോട്ട ലാൻഡ് ക്രൂസർ വാഹനങ്ങളാണ് ബംഗളൂരുവിൽ നിന്ന് കസ്റ്റംസ് സംഘം പിടിച്ചെടുത്തത്. വ്യാജ രജിസ്ട്രേഷൻ നമ്പറുകൾ ഘടിപ്പിച്ച നിലയിലായിരുന്നു വാഹനങ്ങൾ. ബംഗളൂരുവിലെ മലയാളികളേതാണ് 2 വാഹനങ്ങളും. ഭൂട്ടാൻ വാഹനങ്ങൾ കണ്ടെത്താനായി ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി കേരളത്തിന് പുറത്തേക്കും കസ്റ്റംസ് അന്വേഷണം നീങ്ങുന്നതിന്റെ ആദ്യഘട്ടമാണിത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് പെയ്ത മഴയിൽ വൈറ്റിലയിൽ ജനം ഗതാഗത കുരുക്കിൽ വലഞ്ഞു. തൃപ്പൂണിത്തുറ ഭാഗത്തേക്കുള്ള പാതയിലെ കുഴികളായിരുന്നു ഗതാഗത കുരുക്കിന് പ്രധാന കാരണമെന്ന് ട്രാഫിക് പോലീസ് പറഞ്ഞു. പോലീസ് നിയന്ത്രിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു കാര്യങ്ങൾ. സഹോദരൻ അയ്യപ്പൻ റോഡിലെ വാഹനനിര എളംകുളം കഴിഞ്ഞും നീണ്ടു. കുണ്ടന്നൂരിൽ ലോറി ബ്രേക്ക് ഡൗൺ ആയതോടെ കുരുക്ക് ആ ഭാഗത്തേക്കും വ്യാപിച്ചു. വൈറ്റില പേട്ട റോഡും ദേശീയപാതയിൽ വൈറ്റില കുണ്ടന്നൂർ ഭാഗവും കുണ്ടന്നൂർ പേട്ട റോഡും കുരുങ്ങി. രാത്രി 8:30 ഗതാഗതം സാധാരണ നിലയിലായത്. പെരുമ്പളം പാലം യാഥാർത്ഥ്യമായതോടെ പെരുമ്പളം പാണാവള്ളി ബോട്ട് സർവീസിൽ യാത്രക്കാർ കുറഞ്ഞു എന്ന് വാർത്തകൾ. പാലം തുറന്നതോടെ പ്രതിദിനം 8000 രൂപയുടെ കുറവ് ഉണ്ടായിട്ടുണ്ടെന്ന് ജലഗതാഗത വകുപ്പ് അധികൃതർ പറയുന്നു. ദ്വീപിൽ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചവരെല്ലാം വാഹനങ്ങൾ വാങ്ങിയതാണ് ബോട്ടുകളിൽ ആളുകൾ കുറയാൻ കാരണം. ഓട്ടോറിക്ഷകളിൽ ദ്വീപിലേക്ക് ആളുകൾ എത്താൻ തുടങ്ങിയതും ബോട്ടുകളിൽ യാത്രക്കാർ കുറയാൻ കാരണമായി. ബസ് സർവീസ് കൂടി ആരംഭിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ ബോട്ടുകളിൽ ഇനിയും ആളു കുറയും. പെരുമ്പളം മാർക്കറ്റ് ഫെറി, പൂത്തോട്ട പാണാവള്ളി, വാത്തിക്കാട് പൂത്തോട്ട ഫെറി, ഈരപ്പുഴ സൌത്ത് പറവൂർ എന്നിങ്ങനെ 48 ട്രിപ്പുകളാണ് ഇരുകരകളിലേക്കുമായി പാണാവള്ളി ജെട്ടിയിൽ നിന്നുള്ള ബോട്ട് സർവീസുകൾ.
മഴ ശക്തി

ത്തിപ്പെട്ടതോടെ ദേശീയപാത 66 പറവൂർ മൂത്തകുന്നം റോഡിൽ യാത്രാ ദുരിതമേറി. കാലവർഷം തുടങ്ങിയതോടെ ആദ്യം തകർന്നത് കണ്ണൻകുളങ്ങര ടെമ്പിൾ റോഡിന്റെ ഭാഗമാണ്. എല്ലാ മഴക്കാലത്തും ഇവിടെ ഇതാണ് സ്ഥിതി. പറവൂർ പാലം മുതൽ വടക്കോട്ട് 7 കിലോമീറ്ററിലേറെ ദൂരത്തിൽ ഒട്ടേറെ കുഴികളും റോഡിന്റെ ഇരുഭാഗത്തും വെള്ളക്കെട്ടുമുണ്ട്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ അവശിഷ്ടങ്ങളും മണലും കൂട്ടിയിട്ടിരിക്കുന്ന സംഭരണ കേന്ദ്രത്തിന് സമീപമുള്ള കുടുംബം അപകടഭീതിയിൽ വീടൊഴിഞ്ഞുപോയി. അരൂർ പഞ്ചായത്ത് 17 വാർഡിൽ ആന്നുരുത്തി വീട്ടിൽ മുഹമ്മദും കുടുംബവുമാണ് ഒരു മാസമായി വാടക വീട്ടിലേക്ക് താമസം മാറിയത്. കുന്നുകൂടി കിടക്കുന്ന അവശിഷ്ടങ്ങൾ ശക്തമായ മഴയിൽ ചുറ്റുപാടുകളിലേക്ക് ഇടിഞ്ഞു വീഴുകയാണ്. ഇതുകാരണം ഇവർ താമസിച്ചിരുന്ന ഇരുനില വീടിന്റെ തറയിലും ഭിത്തിയിലുമെല്ലാം വിള്ളൽ വീണിട്ടുണ്ട്. ഇവരുടെ വീടിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ 70 സെന്റോളം സ്ഥലത്താണ് കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും മൺകൂനയും കൂട്ടിയിട്ടിരിക്കുന്നത്. ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ അരൂർ കെൽട്രോൺ കവലയ്ക്ക് തെക്കുവശമുള്ള പഴം പച്ചക്കറി ഗോഡൌണിലേക്ക് എത്തിയ കണ്ടെയ്നർ ലോറി നടുറോഡിൽ കുടുങ്ങി. 2 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 9 സംഭവം. ലോറിയുടെ മുൻഭാഗം കാനയിൽ ഉടക്കി നിന്നപ്പോൾ പിൻഭാഗം മീഡിയനിൽ തട്ടിനിന്നു. ഇരുഭാഗത്തേക്കും ചലിക്കാനാവാതെ ലോറി റോഡിൽ കിടന്നതോടെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. അരൂർ തുറവൂർ ഉയരപ്പാതയിൽ അരൂർ ശ്രീനാരായണപുരം ജംഗ്ഷന് സമീപം നിർമ്മാണം മുടങ്ങിക്കിടന്ന തൂണിന്റെ പിയർ ക്യാപ് കോൺക്രീറ്റിംഗ് പൂർത്തിയായി. കുറച്ചു കഴിഞ്ഞാൽ 3 തൂണുകൾ തമ്മിൽ ബന്ധിപ്പിച്ച 14 കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാപിക്കുന്നതോടെ പാതയുടെ നിർമ്മാണം പൂർത്തിയാകും. ഈ മാസം അവസാനത്തോടെ ഗർഡറുകൾ സ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് നിർമ്മാണ കമ്പനി അധികൃതർ പറയുന്നത്. തുടർന്ന് പാതയുടെ കോൺക്രീറ്റിംഗ് അടുത്ത മാസം അവസാനത്തോടെ നടക്കും. അരൂർ തുറവൂർ ഉയരപ്പാത അരൂർ ബൈപ്പാസ് കവലയിൽ നിന്ന് സംസ്ഥാന പാതയിലേക്ക് കയറുന്ന ഭാഗത്ത് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. തൂണിൽ നിന്ന് 300 മീറ്ററോളം നീളത്തിലാണ് അരൂർ തോപ്പുംപടി പാതയിൽ അരൂർ ബൈപ്പാസിൽ നിന്ന് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നത്. 4.5 മീറ്റർ വീതിയുള്ള അപ്രോച്ച് റോഡിന്റെ താഴെ ജിയോ ഗ്രിഡ് ഷീറ്റുകൾ നിരത്തും. അരൂർ മുതൽ തുറവൂർ വരെ 13 കിലോമീറ്റർ പാതയിൽ കുത്തിയതോട്, ചന്തിരൂർ എന്നിവിടങ്ങളിലാണ് സർവീസ് റോഡിലേക്കും സംസ്ഥാന പാതയിലേക്കും ഇറങ്ങുന്നതിനായി അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം നടക്കുന്നത്. ഇതുകൂടാതെ അരൂർ ബൈപ്പാസ് കവലയിലെ 1 നമ്പർ തൂണിലേക്ക് NH 66 നിന്നെത്തുന്ന വാഹനങ്ങൾ കയറുന്നതിനും ഇറങ്ങുന്നതിനുമായുള്ള 400 മീറ്ററോളം നീളമുള്ള അപ്രോച്ച് റോഡും ഉയരപ്പാത അവസാനിക്കുന്ന തുറവൂർ ജംഗ്ഷനിൽ നിന്നും തെക്കോട്ടുമുള്ള അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് കരാർ കമ്പനി അധികൃതർ പറയുന്നത്. ഏറ്റെടുത്തപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി അവസാനത്തോടെ തീർക്കണമെന്നായിരുന്നു കരാർ വ്യവസ്ഥ. എന്നാൽ നിർമ്മാണ സമയത്തുണ്ടായ പല കാരണങ്ങളാലും അരൂർ ശ്രീനാരായണപുരം ജംഗ്ഷനിലെ 110 kV ടവറുകളുടെ ഉയരം വർദ്ധിപ്പിക്കാനുണ്ടായ കാലതാമസവും മൂലം നിർമ്മാണം തടസ്സപ്പെട്ടു. പാതയുടെ ഇരുവശങ്ങളിലുമുള്ള കാനനിർമ്മാണവും എങ്ങും എത്തിയിട്ടില്ല. കോട്ടയം തുറമുഖത്തേക്കുള്ള ചരക്ക് നീക്കത്തിന് സഹായിക്കുന്ന പുതിയ ബാർജിന്റെ നിർമ്മാണം മരടിൽ ആരംഭിച്ചു. 8 മണിക്കൂർ കൊണ്ട് വല്ലാർപാടത്തുനിന്ന് കോട്ടയത്തെ ചരക്കുമായി എത്താനാകും. അടുത്ത വർഷം ആദ്യ പകുതിയോടെ ഇത് കോട്ടയത്തെത്തിക്കും. 8.5 കോടി രൂപ ചെലവിൽ ബാക്ക്വാട്ടർ നാവിഗേഷൻ കമ്പനി നിർമ്മിക്കുന്ന ബാർജിന് 56 മീറ്റർ നീളമുണ്ട്. 5.5 മീറ്റർ വീതിയും 2 ഹള്ളുകളുമുള്ള ബാർജിന് 700 മെട്രിക് ടണ്ണാണ് ഭാരം. മണിക്കൂറിൽ 6 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബാർജിൽ 40 അടിയുടെ 18 കണ്ടെയ്നറുകൾ ഒരേ സമയം കയറ്റാം. 2 എഞ്ചിനുകളുമുണ്ട്. ശക്തമായ ഒഴുക്കിനെ തുടർന്ന് പറവൂർ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കണക്കൻകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഒരു ഷട്ടർ കൂടി തകർന്നു. 2 ദിവസങ്ങളിലായി പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് 5-ാമത്തെ ഷട്ടറിന് തകർച്ചയുണ്ടായത്. നേരത്തെ 6-ാമത്തെ ഷട്ടർ തകർന്നിരുന്നു. 12 ഷട്ടറുകളാണ് ഇവിടെ ആകെയുള്ളത്. ബോട്ടുകൾ കടന്നു പോകുന്ന സ്ഥലത്തുള്ള 2 ഷട്ടറുകളിലൊരെണ്ണം നേരത്തെ തകർന്നത് നീക്കം ചെയ്തെങ്കിലും പുനഃസ്ഥാപിച്ചിരുന്നില്ല. മറ്റ് ഷട്ടറുകളിൽ 3 എണ്ണം തുരുമ്പെടുത്ത് എപ്പോൾ വേണമെങ്കിലും തകരാവുന്ന അവസ്ഥയിലാണ്. ഷട്ടറുകളിൽ മിക്കവയും വെള്ളത്തിന്റെ ജലവിധാനത്തിനനുസരിച്ച് ഉയർത്താനോ താഴ്ത്താനോ കഴിയാത്ത സ്ഥിതിയാണ്. വേനൽക്കാലത്ത് പെരിയാറിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാനാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പണിതീർത്തത്. ലക്ഷദ്വീപിലെ വാർഷിക ചൂര മത്സ്യ ഉൽപ്പാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ടണ്ണായി ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി ദ്വീപ് മത്സ്യമേഖലയുടെ വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറായി. CMFRIയിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിലാണ് മാസ്റ്റർ പ്ലാനിന് അന്തിമരൂപം നൽകിയത്. ചൂരപിടുത്തം നിലവിലുള്ളതിനേക്കാൾ ഇരട്ടിയിലധികമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ദ്വീപിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉപജീവനവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള വിപുലമായ പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിലുള്ളത്. ആഴക്കടൽ ചൂരപിടുത്തത്തിന്റെ വ്യാപനം, കടൽ മത്സ്യകൃഷി, കടൽ പായൽ കൃഷി, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവ ഇതിൽപ്പെടും. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന വഴി ഫണ്ട് കണ്ടെത്തിയായിരിക്കും പദ്ധതികൾ നടപ്പാക്കുക.
24 മീറ്ററിൽ താഴെ നീളമുള്ള 50 പുതിയ ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടുകൾ അനുവദിക്കും. 5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കടൽപ്പായൽ കൃഷി വ്യാപിപ്പിക്കും. വലിയ തോതിൽ സമുദ്ര അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്ന 10 മീഡിയം സ്കെയിൽ യൂണിറ്റുകൾ സ്ഥാപിക്കും. ദ്വീപുകളിലെ 4200 ചതുരശ്ര കിലോമീറ്റർ വരുന്ന കായൽ പരപ്പും 300-ലധികം വൈവിധ്യമാർന്ന അലങ്കാര മത്സ്യങ്ങളുടെ സാന്നിധ്യവും ഇതിനെ പ്രയോജനപ്പെടുത്തും. ലക്ഷദ്വീപിൽ ടൂറിസം പദ്ധതികൾ വികസിക്കുന്ന പശ്ചാത്തലത്തിൽ സ്പോർട്സ് ഫിഷിംഗ്, വിനോദ മത്സ്യബന്ധന ബോട്ടുകൾ

എന്നിവ പ്രോത്സാഹിപ്പിക്കും. മത്സ്യബന്ധന മേഖലയുടെ നവീകരണത്തിനായി പുതിയ ബോട്ട് നിർമ്മാണ യാർഡുകൾ, അത്യാധുനിക കോൾഡ് സ്റ്റോറേജ് സൌകര്യങ്ങൾ, 50 മൂല്യവർദ്ധിത ഉൽപ്പാദന യൂണിറ്റുകൾ, മത്സ്യ സംഭരണ യാനങ്ങൾ, മെക്കാനിക്കൽ വർക്ക്ഷോപ്പുകൾ എന്നിവ സ്ഥാപിക്കും. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ, കുടുംബശ്രീ മാതൃകയിലുള്ള സ്വയം സഹായ സംഘങ്ങൾ, വനിതാ സംരംഭകർ എന്നിവരെ സജീവ പങ്കാളികളാക്കിയായിരിക്കും വികസന പദ്ധതികൾ നടപ്പാക്കുക. ലക്ഷദ്വീപ് ഫിഷറീസ് വികസനത്തിന്റെ നോഡൽ ഏജൻസിയായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് CMFRI ആണ്. CMFRI അറബിക്കടലിൽ പുതിയ ഇനം ആഴക്കടൽ മത്സ്യത്തെ കണ്ടെത്തി. ലക്ഷദ്വീപ് കടലിന്റെ കിഴക്കൻ മേഖലയിൽ 350 മുതൽ 500 മീറ്റർ വരെ ആഴമുള്ള ഭാഗത്താണ് ഇവയെ കണ്ടെത്തിയത്. കൊല്ലം ശക്തികുളങ്ങര ഹാർബറിൽ എത്തിയ ട്രോളിംഗ് ബോട്ടുകളിൽ നിന്നാണ് ഗവേഷണത്തിനാവശ്യമായ 6 മത്സ്യങ്ങളെ ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചത്. ഇന്ത്യൻ ഡോറി എന്ന് വിളിക്കുന്ന മത്സ്യത്തിന് സിറ്റോപ്സിസ് ഇൻഡിക്ക എന്നാണ് ശാസ്ത്രീയ നാമം നൽകിയിട്ടുള്ളത്. CMFRIയിലെ ഡോക്ടർ ആർ രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് പുതിയ ഇനം മീനിന്റെ കണ്ടെത്തലിന് പിന്നിൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മത്സ്യങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന സിറ്റോപ്സിസ് റോസിയ എന്ന വിഭാഗത്തിൽപ്പെട്ടതാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ജനിതക ഘടനയിൽ ഇവയിൽ നിന്ന് വ്യത്യസ്തമാണ് പുതിയ മത്സ്യമെന്ന് കണ്ടെത്തി. കടലിലും കായലിലും ലഭ്യത ഒരുപോലെ കുറഞ്ഞതിനെ തുടർന്ന് പ്രാദേശിക വിപണിയിൽ മീനിന് ക്ഷാമം നേരിടുന്നു. വളർത്തു കേന്ദ്രങ്ങളിൽ നിന്ന് എത്തുന്നവ മാത്രമാണ് ഇപ്പോൾ കാര്യമായി ആശ്രയം. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്നവയും ഇക്കൂട്ടത്തിലുണ്ടെന്നത് സാധാരണക്കാർക്ക് ആശ്വാസമാവുകയും ചെയ്യുന്നു. ബോട്ടുകൾ കടലിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ട്രോളിംഗ് നിരോധന വേളയിൽ കടലിലിറങ്ങുന്ന വള്ളങ്ങൾക്ക് ലഭിക്കേണ്ട പല മീനുകളും ഇക്കുറി വേണ്ടത്ര കിട്ടാത്ത അവസ്ഥയാണ്. ഇടയ്ക്ക് ചിലർക്ക് ചാള ലഭിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ കാര്യമായി കിട്ടാനില്ല. ഇതേ തുടർന്ന് വില ഉയരുകയും ചെയ്തു. മറ്റ് ജില്ലകളിൽ നിന്നുള്ള ചാളയാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വള്ളക്കാർക്ക് ലഭിച്ചത് വെള്ളക്കൊഴുവ, നത്തോലി തുടങ്ങിയ ചെറിയ മീനുകൾ മാത്രമാണ്. കൊഴുവ കിലോഗ്രാമിന് 130 രൂപയ്ക്കും നത്തോലി 80 രൂപയ്ക്കുമായിരുന്നു കച്ചവടം. കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് വള്ളങ്ങൾ കടലിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനാൽ വരും ദിനങ്ങളിൽ ലഭ്യത കൂടുതൽ ശുഷ്കമാവാനാണ് സാധ്യത. കായൽ മീനുകളിൽ കരിമീൻ മാത്രമാണ് പ്രധാനമായും പ്രാദേശിക വിപണിയിലേക്ക് കുറഞ്ഞ തോതിൽ എത്തുന്നത്. വില കൂടുതലാണ് താനും. നാടൻ തിലാപ്പിയ ഇടയ്ക്കിടെ കുറഞ്ഞ തോതിൽ എത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മീൻ എത്തുന്നുണ്ടെങ്കിലും ഗുണനിലവാരത്തിന്റെ കാര്യം ഉറപ്പിക്കാൻ കഴിയാത്തതിനാൽ ആവശ്യക്കാർ കുറവാണ്. ട്രോളിംഗ് നിരോധനം കാത്തിരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്നു എന്ന വാർത്തകൾ. ഈ മൺസൂൺ സീസണിൽ ഇതുവരെ 7 ദിവസം മീൻപിടുത്തം മുടങ്ങി. കഴിഞ്ഞ വെള്ളിയാഴ്ച മുന്നറിയിപ്പുണ്ടായി. വള്ളങ്ങൾ കടലിൽ ഇറങ്ങിയില്ല. നേരത്തെ ചെറിയ വള്ളങ്ങൾ വിലക്ക് കണക്കിലെടുക്കാതെ കടലിൽ പോയിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയ വള്ളത്തെയും പോലീസ് വിലക്കുന്നുണ്ട്. ട്രോളിംഗ് നിരോധനമുള്ളതിനാൽ മീനിന് നല്ല വിലയും കിട്ടും. പക്ഷേ പണിക്ക് പോകാനാകുന്നില്ല, തൊഴിലാളികൾ പറയുന്നു. മുന്നറിയിപ്പ് നൽകുമെങ്കിലും പണിയില്ലാത്ത ദിവസം തൊഴിലാളികൾക്ക് ഒരു സഹായവും സർക്കാർ നൽകുന്നില്ലെന്നാണ് അവരുടെ പരാതി. വരാപ്പുഴ അതിരൂപത കേരള ലേബർ മൂവ്മെന്റ് നിർധനായ മത്സ്യത്തൊഴിലാളികൾക്ക് ഫൈബർ വള്ളം നൽകി. കേരള ലേബർ മൂവ്മെന്റ് സംസ്ഥാന സമിതി ഇറ്റാലിയൻ ബിഷപ്പ് കോൺഫറൻസിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായാണ് മുരുക്കുംപാടം ജപമാല രാജ്ഞി ഇടവകയിലെ ആന്റണി ഇട്ടിക്കുന്നത്തിന് ഫൈബർ വള്ളം നൽകിയത്. തൊഴിലാളികളുടെ നൈപുണ്യവും തൊഴിൽ ഉപകരണങ്ങളിലുള്ള ഉടമസ്ഥതയും ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് പദ്ധതി. ഇടവക ദേവാലയ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ മാർട്ടിൻ അഴിക്കകത്ത് ഫൈബർ വള്ളം കൈമാറി. വരാപ്പുഴ അതിരൂപത KLM പ്രസിഡന്റ് സജി ഫ്രാൻസിസ് മനയിൽ അധ്യക്ഷനായിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിൽ എത്തിച്ചേർന്നു. ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിനായ തൂഫാൻ ജാഗരൺ ജൂലൈ 3 വെള്ളിയാഴ്ചയാണ് ആരംഭിച്ചത്. അതിഥി തൊഴിലാളികളെ മറയാക്കി ലഹരി വിപണനം വ്യാപകമാണെന്ന പരാതി ഉയർന്നതിനെ തുടർന്ന് പെരുമ്പാവൂരിലെ ജനകീയ ചെറുത്തുനിൽപ്പുകൾക്ക് പിന്തുണ നൽകുന്നതിനാണ് മന്ത്രി നേരിട്ടെത്തിയത്. പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് 2:30 ആരംഭിച്ച ലഹരി വിരുദ്ധ ബഹുജന റാലി രമേശ് ചെന്നിത്തല നയിച്ചു. തുടർന്ന് തകരമധ്യത്തിൽ തൂഫാൻ പതാക ഉയർത്തി. ഫാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന മുഖാമുഖത്തിൽ വ്യാപാരി വ്യവസായികൾ, സാമുദായിക സാമൂഹിക നേതാക്കൾ, ലഹരിവിരുദ്ധ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ പങ്കെടുത്തു. വൈകിട്ട് 5 ഭായ് കോളനി എന്നറിയപ്പെടുന്ന കണ്ടന്തറയിൽ എത്തി തദ്ദേശവാസികളോടും അതിഥി തൊഴിലാളികളോടും സംവദിച്ചു. കൊച്ചി നഗരത്തിൽ രാത്രി അനിയന്ത്രിതമായി ഏറെ വൈകി നീളുന്ന DJ പാർട്ടികൾ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പോലീസ് ഹൈക്കോടതിയിൽ അറിയിച്ചു. DJ പാർട്ടികൾക്ക് രാത്രി 11 ശേഷം വിലക്ക് ഏർപ്പെടുത്തിയത് ചോദ്യം ചെയ്യുന്ന ഹർജിയെ എതിർത്താണ് സിറ്റി പോലീസ് കമ്മീഷണർ എതിർ സത്യവാങ്മൂലം നൽകിയത്. നഗരത്തിൽ DJ പാർട്ടികൾ പെരുകുന്ന അവസ്ഥയുണ്ടായെന്ന് സത്യവാങ്മൂലത്തിൽ അറിയിച്ചു. 1500 മുതൽ 6000 രൂപ വരെയാണ് പ്രവേശന ഫീസ്. മേശ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ 20,000 രൂപ വരെ ഈടാക്കുന്നുണ്ട്. 3 സ്ഥലങ്ങളിൽ മാത്രം തുടങ്ങിയത് 34 ഇടങ്ങളിലായി. അനിയന്ത്രിതമായ വർധന പൊതു സുരക്ഷയും ക്രമസമാധാനവും കാക്കുന്നതിൽ അപകടകരമായ സാഹചര്യങ്ങളാണ് ഉണ്ടാക്കുക. പോലീസ് കമ്മീഷണറുടെ അധ്യക്ഷതയിൽ May 19 ഇത് സംബന്ധിച്ച് യോഗം വിളിച്ചിരുന്നു. എക്സൈസ്, കോർപ്പറേഷൻ, പോലീസ് പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു.
ഈ വർഷം തന്നെ ജ്വല്ലറി

സ്ഥാപിക്കുന്നതിനായി നിലവിലെ ബജറ്റിൽ 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചു. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷൻ അങ്കമാലിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ പദ്ധതിയുടെ സ്വകാര്യ ദാതാവാണെന്നും സ്വർണ്ണ വ്യാപാരികളാണ് ഇതിന്റെ പ്രധാന പ്രമോട്ടർമാരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജ്വല്ലറി പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർ കേരളത്തിലെത്തുമെന്നും സംസ്ഥാനം ആഭരണ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭരണങ്ങളുടെ നിർമ്മാണവും ഡിസൈനിങ്ങും ഒരേ കേന്ദ്രത്തിൽ നടക്കുന്നതിലൂടെ ഈ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗോൾഡ് ഹബ്ബിന്റെ പ്രവർത്തനത്തോടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യാപാര മേഖല കൂടുതൽ ശക്തിപ്പെടുകയും സർക്കാർ ഖജനാവിലേക്കുള്ള വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. ഇതിന്റെ ഫലമായി കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടലുകളും ആരംഭിക്കാൻ സാഹചര്യമൊരുങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭരണ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രദർശനങ്ങളാണ് ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഫാഷൻ, ഉപഭോക്താക്കളുടെ അഭിരുചി, വാങ്ങൽ ശേഷി, സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം എന്നിവയ്ക്കനുസരിച്ച് വിപണിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനാൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിലും മാറ്റം വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൈത്തറി പ്രേമികൾക്കും വിവാഹ ആവശ്യങ്ങൾക്ക് ഷോപ്പിംഗ് നടത്തുന്നവർക്കും മികച്ച അവസരമൊരുക്കി സിൽക്ക് വീവ്സ് എക്സ്പോ ശ്രദ്ധ നേടി. പനമ്പിള്ളി നഗറിലെ റോട്ടറി ബാലഭവനിൽ ജൂലൈ 12 വരെ രാവിലെ 11 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിൽക്ക് എക്സ്പോ എന്നറിയപ്പെടുന്ന പ്രദർശനത്തിൽ കൈകൊണ്ട് നിർമ്മിച്ച സിൽക്ക്, കോട്ടൺ സാരി, കുർത്തി, ഡിസൈനർ, എത്നിക് വെയർ, ഡ്രസ് മെറ്റീരിയൽ, ഹോം ലിനൻ, ഫാഷൻ ആഭരണങ്ങൾ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. നിരവധി ഉൽപ്പന്നങ്ങൾക്ക് കിഴിവും ലഭിക്കും. കാക്കനാട് ചെമ്പുമുക്ക് അട്ടിപ്പേറ്റി നഗർ റോഡിൽ പ്രവർത്തിക്കുന്ന പ്രായമായ പുരോഹിതരുടെ വിശ്രമകേന്ദ്രമായ ആവില ഭവനിൽ തീപിടുത്തം നടന്നു. ബുധനാഴ്ച രാവിലെ 10 സംഭവം. ഇരുനില കെട്ടിടത്തിന്റെ 1-ാം നിലയിലെ മുറിക്കാണ് തീപിടിച്ചത്. കെട്ടിടമാകെ കനത്ത പുക പടർന്നെങ്കിലും തൃക്കാക്കരയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന ഉടനടി തീയണക്കുകയും അന്തേവാസികളും ജീവനക്കാരുമടങ്ങുന്ന 30 പേരെ അടിയന്തരമായി ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. എയിംസ് കേരളത്തിൽ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലങ്ങളുടെ പരിഗണനാ പട്ടികയിലേക്ക് എറണാകുളത്തെ വെള്ളൂരും എത്തുന്നു. എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ പദ്ധതി നിർദ്ദേശം തയ്യാറാക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ പട്ടികയിലാണ് വെള്ളൂരിലെ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡിന്റെ സ്ഥലവും ഉൾപ്പെടുത്തിയത്. പരിഗണിക്കുന്ന 9 നിർദ്ദേശങ്ങളിൽ 3 വെള്ളൂരിന് വേണ്ടിയുള്ളതാണെന്ന പ്രത്യേകതയുമുണ്ട്. 692 ഏക്കറാണ് വെള്ളൂരിൽ KPPL-നുള്ളത്. ഇതിൽ കേരള റബ്ബർ ലിമിറ്റഡിനായി 165 ഏക്കർ സ്ഥലമാണ് കൈമാറിയത്. 300 ഏക്കറിലാണ് KPPL-ന്റെ ഫാക്ടറിയും അനുബന്ധ സംവിധാനങ്ങളും ഉള്ളത്. 230 ഏക്കർ സ്ഥലം ഇപ്പോൾ തന്നെ ഉപയോഗയോഗ്യമായി ലഭ്യമാണ്. 200 ഏക്കർ സ്ഥലമാണ് എയിംസിനായി വേണ്ടതെന്ന് വ്യക്തമാക്കുന്നത്. ആരെയും ഒഴിപ്പിക്കാതെ തന്നെ ഈ സ്ഥലം നിലവിൽ വെള്ളൂരിലുണ്ട്. ഗതാഗത സൗകര്യമേറെയുള്ള പ്രദേശമാണ്. ഒരിക്കലും വറ്റാത്ത ശുദ്ധജല സ്രോതസ്സായ മൂവാറ്റുപുഴയാർ ഒഴുകുന്നത് വെള്ളൂരിലൂടെയാണ്. കിഴക്കൊമ്പ് തെള്ളക്കപ്പടിയിലുള്ള കൂത്താട്ടുകുളം നഗരസഭാ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ IP ബ്ലോക്ക്, പേവാർഡ് എന്നിവയുടെ ഉദ്ഘാടനം മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ റെജി ജോൺ അധ്യക്ഷനായി. ദേശീയ ആയുഷ് മിഷൻ DPM ഡോക്ടർ ജയകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. കേരളത്തിലെ ആരോഗ്യ പരിപാലന മേഖല ലോകോത്തരമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കലൂർ IMA ഹൌസിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചി ശാഖ സംഘടിപ്പിച്ച ദേശീയ ഡോക്ടേഴ്സ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ, ഡോക്ടർ പി രാമകൃഷ്ണൻ, ഡോക്ടർ MK മണി, ഡോക്ടർ TN ചന്ദ്രിക, ഡോക്ടർ KJ പൌലോസ് എന്നിവരെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു. ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഗാമിഫൈഡ് ജോയിന്റ് റീഹാബിലിറ്റേഷൻ സിസ്റ്റം എന്ന ഉപകരണത്തിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചു. ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പിലെ അവസാന വർഷ വിദ്യാർത്ഥികളായ ശ്രീജിത്ത് രാമചന്ദ്രൻ, മിസ്ന അബ്ദുൾ മനാഫ്, S വിനായക്, M ഷംനാഥ് എന്നിവരാണ് ഉപകരണം കണ്ടുപിടിച്ചത്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജിക് കൌൺസിൽ സംഘടിപ്പിച്ച യങ് ഇന്നവേറ്റേഴ്സ് പ്രോഗ്രാമിൽ മികച്ച നവീന ആശയത്തിനുള്ള അംഗീകാരമായി 50,000 രൂപയുടെ അവാർഡ് ലഭിച്ചു. നാഡീപേശി രോഗികളിലെ സന്ധികളുടെ ചലനശേഷി പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ഗെയിം അധിഷ്ഠിത പുനരധിവാസ ഉപകരണമാണിത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ രോഗികൾക്കും സ്ട്രോക്ക് ബാധിതർക്കും പുനരധിവാസത്തിനായി ഈ ഉപകരണം ഉപയോഗിക്കാവുന്നതാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പ് മേധാവി രമ്യ ജോർജിന്റെ മേൽനോട്ടത്തിലാണ് വിദ്യാർത്ഥികൾ ഉപകരണം വികസിപ്പിച്ചത്. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പൂയംകുട്ടിക്ക് സമീപം കൂവപ്പാറയിൽ സ്വകാര്യ വ്യക്തിയുടെ വീടിനോട് ചേർന്ന മാലിന്യക്കുഴിയിൽ വീണ കാട്ടുകൊമ്പനെ മണിക്കൂറുകൾക്ക് ശേഷം രക്ഷപ്പെടുത്തി വനത്തിൽ വിട്ടു. ആനയുടെ തുമ്പിക്കൈയും വാലും മുറിഞ്ഞ നിലയിലായിരുന്നു. കൂവപ്പാറ കമ്പിപ്പാല മുസ്ലിം പള്ളിക്ക് സമീപം തട്ടായത്ത് അലിയാരുടെ വീടിനോട് ചേർന്ന മാലിന്യക്കുഴിയിലാണ് ഉദ്ദേശം 20 വയസ്സുള്ള കൊമ്പനാന വീണത്. ചൊവ്വാഴ്ച പുലർച്ചെ 4:30 ആന കുഴിയിൽ വീണത്. ശബ്ദം കേട്ട് വീട്ടുകാരാണ് വനപാലകരെ വിവരമറിയിച്ചത്. പ്രദേശത്ത് നിരന്തരമായുള്ള കാട്ടാന ശല്യത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.

മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ വന്യജീവി ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മാർ ക്രിസോസ്റ്റം ഫൗണ്ടേഷൻ വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന് വിശദമായ നിവേദനം സമർപ്പിച്ചു. വന്യജീവികൾക്ക് വനത്തിനുള്ളിൽ ആവശ്യമായ ഭക്ഷണവും ജലവും ലഭ്യമാകാത്തതും അവയുടെ ആവാസ കേന്ദ്രങ്ങളുടെ വിസ്തൃതി കുറഞ്ഞതുമാണ് ജനവാസ മേഖലകളിലേക്ക് കടന്നുവരുന്നതിനും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനും പ്രധാന കാരണമെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന സൌരോർജ്ജ വേലികൾ, കിടങ്ങുകൾ, സംരക്ഷണ ഭിത്തികൾ, മൃഗങ്ങളെ തുരത്തൽ, പിടികൂടി മാറ്റിപ്പാർപ്പിക്കൽ തുടങ്ങിയ നടപടികൾ താൽക്കാലിക പരിഹാരങ്ങൾ മാത്രമാണെന്നും ഫൗണ്ടേഷൻ അഭിപ്രായപ്പെട്ടു. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം അയ്യപ്പൻകാവ് SNHSSൽ മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ച വിദ്യാർത്ഥികൾക്ക് മന്ത്രി ആശംസകൾ നേർന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ജില്ലയിൽ ആകെ 29,000 വിദ്യാർത്ഥികളാണ് വിവിധ സ്കൂളുകളിലായി പ്രവേശനം നേടിയത്. 8,150 സീറ്റുകൾ ബാക്കിയുണ്ട്. ഉദ്ഘാടന ചടങ്ങൾക്ക് ശേഷം രക്ഷിതാക്കൾക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകളും നടത്തി. ചടങ്ങിൽ ഹൈബി ഈഡൻ MP അധ്യക്ഷത വഹിച്ചു. ഹാരിസ് ബീരാൻ MP മുഖ്യപ്രഭാഷണം നടത്തി.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. ഈ പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സുകളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ വരിശകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.

ആയ സാധകം മൂലമേ ഈ വരിസകളൊക്കെ തന്നെ നാല് കാലം പാടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ശ്രോതാക്കൾ എല്ലാവരും തന്നെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് ഈ വരിസകൾ ഉറപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ സൗഖ്യം ആരോഗ്യ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹനാൻ ഫാത്തിമ. മഴക്കാലം നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധ കൊടുക്കേണ്ട കാലമാണ്. വൈറൽ ഇൻഫെക്ഷൻ, ഡെങ്കു, ലെപ്റ്റോസ്പിറോസിസ് തുടങ്ങിയ പല രോഗങ്ങളും ഈ സമയത്ത് കൂടുതലായി കാണപ്പെടാറുണ്ട്. ഇത്തരം രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്? എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത് എന്നീ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ തഹസിൻ ബഷീർ. നിലവിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഇന്റേണൽ മെഡിസിൻ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഡോക്ടർ തഹസിൻ ബഷീർ ഇന്ന് മഴക്കാല ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ പങ്കുവെക്കുന്നു. സോ വെൽക്കം ടു ദ പ്രോഗ്രാം. ഡോക്ടർ, ഈ മഴക്കാലത്തൊക്കെ സാധാരണയായി കൂടുതൽ കാണുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്?
1: നല്ലൊരു ചോദ്യമാണ്. ഒരു മഴ പെയ്താൽ ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം ഇരട്ടിയാകും. ഇത് നമ്മൾ ഡോക്ടർമാർ കാണുന്ന ഒരു സ്ഥിരം പാറ്റേൺ ആണ്. ആകെ ഒരു നമ്മൾ കാണുന്ന കാറ്റഗറി ഒരു 5 വിഭാഗം തരം അസുഖങ്ങളാണ് നമ്മൾ പൊതുവെ കാണപ്പെടുന്നത്. ഫസ്റ്റത്തെ വിഭാഗം പറയണത് കൊതുക് കാരണം പകർത്തുന്ന രോഗങ്ങളാണ്. അത് ഒന്നാമത് ഡെങ്കു, ചിക്കൻ ഗുനിയ, മലേറിയ. രണ്ടാമത്തേത് മലിനജലത്തിലൂടെ പകർന്ന ഈ ലെപ്റ്റോസ്പൈറോസിസ്, അതായത് എലിപ്പനി എന്ന് പറയുന്നു, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, കോളറ. മൂന്നാമത് വൈറൽ പനി, നമ്മൾ സാധാരണ കാണുന്ന ജലദോഷപ്പനി അഥവാ കോമൺ കോൾഡ് എന്ന് പറയും. ഫ്ലൂ, അത് ഇൻഫ്ലുവൻസ, പിന്നെ വൈറൽ ഫീവർ, ഉദാഹരണം ഇപ്പം നമ്മളെല്ലാം സ്ഥിരമായി കാണപ്പെടുന്ന കോവിഡ് വൈറസ്. നാലാമത് കാണുന്നത് ഇത് കാരണം നമ്മുടെ ഈ നനഞ്ഞ ചർമ്മത്തിലുണ്ടാവുന്ന ഈ വെള്ളം കാരണം നനഞ്ഞ ചർമ്മത്തിൽ കൂടെ വൾണറബിൾ ആവുന്ന സ്കിൻ ഇൻഫെക്ഷൻസ്, അതായത് ഫംഗൽ ഇൻഫെക്ഷൻസ് കാണാം. അഞ്ചാമത്തേത് നമ്മുടെ ഭക്ഷണ മലിനീകരണം വഴി കാണുന്ന ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്ന് പറയും, അതായത് വയറിളക്കം, ഛർദി, തലവേദനയായിട്ട് കാണുന്ന ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്നുള്ള രോഗം. ഇവയൊക്കെയാണ് നമുക്ക് ബേസിക്കലി നമ്മൾ കാണുന്ന രോഗങ്ങൾ.
0: അപ്പൊ ഈ മഴക്കാലത്ത് ഈ രോഗങ്ങളുടെ എണ്ണം പെട്ടെന്ന് കൂടാനുള്ള പ്രധാന കാരണം എന്താണ്?
1: സോ മഴ വെറും ഒരു വെള്ളം മാത്രമല്ല കൊണ്ടുവരുന്നത് ഭൂമിയിൽ, അതൊരു പെർഫെക്റ്റ് സ്റ്റോം ആണ് ക്രിയേറ്റ് ചെയ്യണത്. അതായത് നമ്മുടെ ഈ അണുബാധകൾക്ക് ഉണ്ടാക്കുന്ന അവർക്ക് വളരാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൂടിയാണ് നമുക്ക് കൊണ്ടുവരുന്നത്. മൂന്ന് കാര്യങ്ങളാണ് ഒരേ സമയം സംഭവിക്കുന്നത്. ഒന്നാമത്തേത് വെള്ളം കെട്ടിൽ കൊതുക് മുട്ടയിടുന്നു. ഒരു കൊതുക് മുട്ടയിട്ടാൽ അത് വെറും ഒരു 7 to 10 ദിവസം കൊണ്ട് വലിയൊരു പോപ്പുലേഷനായിട്ട് മാറും. രണ്ടാമത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഓടകളും കിണറുകളും ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ നമ്മുടെ കുടിവെള്ളം അതെന്ത് ചെയ്യും, കലർത്താൻ ചാൻസ് കൂടുതലാണ്. മൂന്നാമത് നമ്മുടെ പുഴുക്ക്, അതായത് ഹ്യൂമിഡിറ്റി, അത് കൂടുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇവയെല്ലാം ഫാസ്റ്റർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു എൻവയറമെന്റ് ആണ് ഉണ്ടാവുന്നതും അത് സംഭവിക്കുന്നതും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് മഴ ഒരു ആംപ്ലിഫയർ ആണ്, ഉള്ള ഓരോ ത്രെട്ടിനെയും അതെന്ത് ചെയ്യും, വലുതായി വലുതായി ആക്കുന്നു.
0: അപ്പൊ ഡോക്ടർ, ഇപ്പൊ പറഞ്ഞ പോലെ മഴ പെയ്താൽ എല്ലാവരുടെയും വെള്ളക്കെട്ട് തന്നെയാണല്ലോ. ഈ സമയത്ത് മലിനമായ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ അത് ഏതൊക്കെയാണ്? ജനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
1: സോ ഒരു ഗ്ലാസ് നമ്മൾ കലങ്ങിയ വെള്ളം അത് എടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ എന്ത് ചെയ്യും, നമ്മൾ ഐസ്യൂലാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതൊരു വെറും എക്സാജറേഷൻ അല്ല, ഇതാണ് ആക്ച്വലി നമ്മൾ

0: എല്ലാം കാണപ്പെടുന്നത്. ഈ വന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, കോളറ, ലെപ്റ്റോസ്പൈറോസിസ്, അമീബിക് ഡിസെൻട്രി എന്ന് പറയും. ഇവയെല്ലാം നമ്മൾ ഈ മലിനജലത്തിലൂടെ കിട്ടുന്ന അസുഖങ്ങളാണ്. അപ്പം നമുക്ക് അഞ്ച് കാര്യങ്ങൾ ഞാൻ പറയണ പോലെ ചെയ്താൽ നമുക്ക് ഈ അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. ഫസ്റ്റ് വൺ, നമുക്ക് കുടിക്കുന്ന വെള്ളം എപ്പോഴും ബോയിൽ ചെയ്യുക, തിളപ്പിക്കുക, അല്ലെങ്കിൽ ഫിൽട്ടർ ഉണ്ടെങ്കിൽ അത് ഫിൽട്ടർ ചെയ്യുക. ഇനി കിണർ വെള്ളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരെ ക്ലോറിനേഷനും ഉറപ്പുവരുത്താം. മൂന്നാമത്, പുറത്തു നിന്ന് വന്നാൽ കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, ഒരു 20 സെക്കൻഡ്സ്, അത്രയും സമയം എടുക്കുള്ളൂ. ഒരു വെള്ളക്കെട്ടിൽ നമ്മൾ നടക്കേണ്ട അവസ്ഥ വന്നാൽ നമ്മൾ കാല് നന്നായിട്ട് കഴുകണം. പിന്നെ നമുക്ക് ടാങ്ക്, ചില വീടുകളിലെ ടാങ്കുകൾ ഓവർ ഹെഡ് ആയിരിക്കും, ഏറ്റവും മേലെ ടെറസിന്റെ മേലെ ആയിരിക്കും, അത് എല്ലാ മാസവും ശുദ്ധീകരിക്കണം.
1: ഈ ഡെങ്കു, ചിക്കൻ ഗുനിയ പോലുള്ള കൊതുക് മൂലം പകരുന്ന രോഗങ്ങൾ മഴക്കാലത്ത് കൂടുതലായി കാണാറുണ്ടല്ലോ. അപ്പൊ ഈ രോഗം പടരുന്നത് തടയാൻ വീട്ടിലും പരിസരത്തും എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും?
0: നല്ലൊരു ചോദ്യമാണ്. നമ്മൾ കാണപ്പെടുന്ന നമ്മളൊരു നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന പോലെ ഒരു ഡ്രം, ഒരു നമ്മുടെ കാലിൻ്റെ ഒരു ആ ഒരു ലെവലുള്ള ഒരു ചെറിയൊരു ഡ്രം, ആ ഒരു ഡ്രമ്മിൽ അത്യാവശ്യം വെള്ളം കെട്ടി നിന്നെങ്കിൽ ഒരു 7 ദിവസം കൊണ്ട് 1000 കൊതുകോളം അവിടെ ഉണ്ടാവും. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടേക്ക് എവേ, ഒരു ആക്ഷൻ ലിസ്റ്റ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വെച്ചാൽ, ഫസ്റ്റ് വൺ, നമ്മൾ വീട്ടിൽ ഒരിടത്തും വെള്ളം കെട്ടി നിൽക്കരുത്. ഏതൊക്കെ സ്പോട്ടാണ് വെച്ചാൽ, പൊതുവേ കാണപ്പെടുന്ന സ്പോട്ടുകൾ, നമ്മൾ കൂളർ, പിന്നെ നമ്മുടെ ചെടിച്ചട്ടികൾ, ടയർ ഉണ്ടെങ്കിൽ ആ ടയറിൻ്റെ ഉള്ളിൽ, പിന്നെ ഫ്രിഡ്ജിൻ്റെ ട്രേ, പിന്നെ ഏഡീസ് മോസ്കിറ്റോ എന്നാണ് പൊതുവെ ഈ ഡെങ്കു പകർത്തുന്ന കൊതുകിൻ്റെ പേര്. അത് പൊതുവെ നമ്മുടെ സൂര്യ ഉദിക്കണ അവിടെയും സൂര്യ അസ്തമിക്കണ സമയത്തായിരിക്കും അതിൻ്റെ പീക്ക് ആയിട്ടുള്ള സമയം. അപ്പം ആ സമയങ്ങളിൽ എപ്പോഴും ഒന്ന് ജാഗ്രത പാലിക്കുക. നമുക്ക് ഫുൾ സ്ലീവ് ഇടാൻ പറ്റുമെങ്കിൽ ഫുൾ സ്ലീവ് ആയിട്ടുള്ള വസ്ത്രം ഇടാൻ പറ്റും, അത് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ മോസ്കിറ്റോ റെപ്പലൻ്റ് പറഞ്ഞിട്ടുള്ള ക്രീം, സ്പ്രേ ഒക്കെ ഉണ്ടാവും, അത് ഉപയോഗിക്കുക. പിന്നെ കിടങ്ങ്, ഓട, ഇവരെല്ലാം മാക്സിമം അത് കവർ ചെയ്യുക, അത് ഓപ്പണാക്കി വെക്കരുത്. നമ്മൾ കമ്മ്യൂണിറ്റി ലെവൽ സോഴ്സ് റിഡക്ഷൻ എന്ന് പറയും, അതായത് നമ്മളെ ഗവൺമെന്റ് സ്പ്രേ ചെയ്യും ഈ ഒരു പീക്ക് സീസൺ ആ സമയത്ത്. ഈ ഡെങ്കു ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മളവിടെ സ്പ്രേ ചെയ്യും. അപ്പോൾ ആ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബ്രീഡിങ് ഏരിയയ്ക്ക് ഒന്നും കുറയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ നമ്മൾ ഡെങ്കു കൺട്രോൾ ചെയ്യുന്ന സ്പ്രേ ഗവൺമെന്റ് ചെയ്യണമെന്ന് പിടിവാശി പിടിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് ബ്രീഡിങ് സോഴ്സ്, അത് ഈ കൊതുക് വരുന്ന മെയിൻ സോഴ്സ് നമ്മളാണ് അവോയ്ഡ് ചെയ്യുന്നത്.
1: നമ്മുടെ കേരളത്തിൽ മഴക്കാലത്ത് ഡെങ്കുക്കൊപ്പം തന്നെ എലിപ്പനിയും വളരെയധികം ആശങ്കയാകാറുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: നമ്മളൊരു ഡ്രെയിനേജ് കൂടെ അല്ലെങ്കിൽ ഒരു ഓടയിലൂടെ നമ്മൾ നടക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരു, അഥവാ നമ്മൾ അറിയാണ്ട് നമ്മുടെ കാലൊരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ, ആ ചെറിയൊരു സ്പോട്ടിൽ മതി എന്ത് ചെയ്യാൻ, നമ്മുടെ എലിപ്പനി പകരാൻ, അതായത് ലെപ്റ്റോസ്പൈറോസിസ് പകരാൻ. അപ്പോൾ ലെപ്റ്റോസ്പൈറോസിസിന്റെ ബാക്ടീരിയ, ആ അണുബാധ വരുന്നത് നമ്മുടെ എലിയുടെ മൂത്രത്തിലൂടെയാണ്. അപ്പോൾ വെള്ളക്കെട്ടിൽ ഇതെന്ത് ചെയ്യും, പൊതുവെ മിക്സ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇത് നമുക്ക് കണ്ണിലൂടെ, തൊലി, എലി വായിലൂടെ വരാൻ ചാൻസ് കൂടുതൽ, ഇതിനാണ് നമ്മൾ പടരാൻ ചാൻസ്. അപ്പോൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് വെച്ചാൽ, വളരെ ഹൈ ഗ്രേഡായിട്ടുള്ള ഫീവർ, അതായത് ഭയങ്കര ശക്തമായിട്ടുള്ള പനി. നമ്മൾ തെർമോമീറ്റർ വീട്ടിലുണ്ട് ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഒരു 39-40 ഡിഗ്രി സെൽഷ്യസോളം ഭയങ്കര ശക്തമായിട്ടുള്ള പനി. അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു ലക്ഷണമാണ്, നമുക്ക് ഭയങ്കര മസിൽ പെയിൻ ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ വണ്ണക്കാലുകൾ, കാഫ് മസിൽസ് ഉണ്ടാവും. ഇതൊരു ടിപ്പിക്കൽ സൈനാണ്. പിന്നെ നമുക്ക് തലവേദന, കണ്ണൊക്കെ ഭയങ്കര ചുവന്ന കളർ പോലെ ആവുക, പിന്നെ ഛർദ്ദിക്കാൻ വരിക, ഛർദി. പിന്നെ ഈ അസുഖം കുറച്ച് സിവിയർ ആയി കഴിഞ്ഞാൽ, ഒരാഴ്ചത്തോളം അത് പെർസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതെന്ത് ചെയ്യും, നമുക്ക് മഞ്ഞപ്പിത്തം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം മഞ്ഞപ്പിത്തം കൂടി ഇതിലൊരു ലക്ഷണമാണ്. പിന്നെ നമ്മുടെ കിഡ്നി ഫെയിലിയർ ആവുന്ന ലക്ഷണങ്ങൾ, അതായത് മൂത്രമില്ലായ്മ, അല്ലെങ്കിൽ മൂത്രം പോകുമ്പോൾ അത് രക്തകളർ പോലെ വളരെ ഡാർക്കായിട്ട് പോണ പോലെ കാണുന്ന ലക്ഷണങ്ങൾ. അപ്പം ഇവയെല്ലാം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും വൈകിക്കരുത്, ഗൂഗിൾ സെർച്ച് ചെയ്യരുത്, മാക്സിമം ഡോക്ടറെ കാണാൻ നോക്കുക.
1: അപ്പോൾ ഡോക്ടർ, നമ്മുടെ പനി, തലവേദന, അതേപോലെ തന്നെ ശരീരവേദന പോലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ സാധാരണ വൈറൽ ഫീവർ ആണോ അതോ ഡെങ്കു പോലുള്ള ഗുരുതര രോഗമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം?
0: വളരെ സിമ്പിളാണ്, ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറയുന്ന ഒരു 6 ലക്ഷണങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ഏതൊരു പനി വരുമ്പോഴും അത് 3 ദിവസത്തെക്കാട്ടി കൂടുതൽ സെറ്റിൽ ആവുന്നുണ്ട് നോക്കുക. അത് സെറ്റിൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, പാരസെറ്റമോൾ എടുക്കുന്നവരാണെങ്കിൽ അത് പാരസെറ്റമോൾ കഴിച്ചിട്ട് പോലും സെറ്റിൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വേഗിക്കാൻ നിൽക്കരുത്, അത് 3 ദിവസം കൂടുതലാണെങ്കിൽ ഡോക്ടറെ കാണിക്കുക. രണ്ടാമത്, നമ്മുടെ കണ്ണിൻ്റെ പിൻവശം വരുന്ന നമുക്ക് ശക്തമായിട്ടുള്ളൊരു വേദന വരും. നമ്മുടെ കണ്ണിൻ്റെ ബാക്കിൽ നമ്മൾ കൈകൊണ്ട് ഒരാൾ അമർത്തുന്ന പോലെ ഒരു വേദന, റെട്രോ ഓർബൈറ്റൽ പെയിൻ എന്ന് പറയാം, അതുണ്ടെങ്കിൽ. മൂന്നാമത്, നമ്മുടെ സ്കിന്നിൽ റാഷസ് ഉണ്ടാവും. റാഷസ് പറഞ്ഞാൽ നമ്മുടെ ചർമ്മങ്ങളിൽ ഈ കുത്തു കുത്തു പോലെ കാണുന്ന ഓരോരോ റെഡ് സ്പോട്സ് ഉണ്ടാവും, അത് നമ്മുടെ നെഞ്ച് ഭാഗത്തും നമ്മുടെ കൈകളിലും ഒക്കെ കാണാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്നത്

0: ബ്ലീഡിങ് ബ്ലീഡിങ് പറയണത് നമ്മൾ നമ്മളെ ഈ പല്ലിൻ്റെ ആ ഒരു ഭാഗങ്ങളിൽ ഗംസിനവിടെ ബ്ലീഡിങ് വരിക, മൂക്കിലൂടെ അല്ലെങ്കിൽ മൂത്രം പോകുമ്പോൾ അത് ചുവപ്പ് കളറാവുക, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ സ്കിന്നിൽ റെഡ് റെഡ് ആയിട്ടുള്ള സ്പോട്ട്സ് കാണുക. പിന്നെ നമ്മളതൊരു റുട്ടീനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയും. ആ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നമ്മൾ ക്ലോട്ടിങ് ചെയ്യുന്ന സംഭവമാണ്. ആ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ സിവിയർ ആയിട്ടുള്ള കേസിലാണ് നമുക്ക് ഭയങ്കര ഛർദിയും വയറുവേദന ഉണ്ടാവും. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എന്തൊരു കാരണം പനി വന്നാൽ പാരസെറ്റമോൾ മാത്രം എടുക്കാൻ പാടുള്ളൂ. അതും മാക്സിമം നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് അത് പ്രിസ്ക്രൈബ് ചെയ്യാം. ബിക്കോസ് ഇത് ഈ ഒരു രോഗം നമുക്ക് ലിവറിനെ ബാധിക്കാം, കിഡ്നിനെ ബാധിക്കാം. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു പനി വന്നാൽ നിങ്ങൾ പാരസെറ്റമോൾ മാത്രം എടുത്താൽ മതി. ചില ആൾക്കാർ ഐബുപ്രോഫിൻ അല്ലെങ്കിൽ ആസ്പിരിൻ ഒക്കെ യൂഷ്വലി നമ്മൾ കഴിക്കുന്നത് കാണാറുണ്ട്. അത് ഈ ഡെങ്കു സസ്പെക്ട് ചെയ്യുന്ന കേസിൽ അത് എന്ത് ചെയ്യും, ഈ ബ്ലീഡിങ് കാര്യങ്ങൾ വേഴ്സ് ആക്കും. അപ്പൊ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
1: അപ്പൊ പനി വന്നാൽ ഉടനെ തന്നെ ആന്റിബയോട്ടിക്സ് കഴിക്കണം, ഈ ഒരു പ്രവണത ശരിയാണോ?
0: വളരെ നല്ലൊരു ചോദ്യമാണ്. ആന്റിബയോട്ടിക് നമ്മൾ മനസ്സിലാക്കുക, അതൊരു മാജിക് ഇറേസർ അല്ല. ഒരു ആന്റിബയോട്ടിക് എടുത്തു രോഗം മാറുന്നു അല്ലെങ്കിൽ രോഗത്തിന്റെ ആകൃതി കുറയുന്നു എന്ന് പ്രതീക്ഷിച്ച ആൾക്കാർ ഫാർമസി പോയിട്ട് ഏതൊരു ബേസിക്കായി കാണുന്ന മെഡിസിൻസ് പൊതുവെ കഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഒരു തെറ്റായൊരു ആന്റിബയോട്ടിക് കഴിക്കുന്നത് അത് ആന്റിബയോട്ടിക് കഴിക്കണേക്കാൾ വഷളമാകും. പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ ഡെങ്കു പനി, ഞാൻ പറഞ്ഞ ഈ ഡെങ്കു പനി, വൈറൽ വൈറൽ പനി, അതായത് ഡെങ്കു പനി, ചിക്കൻ ഗുനിയ, നമ്മുടെ സാധാരണ ജലദോഷപ്പനി, ഫ്ലൂ, ഇൻഫ്ലുവൻസ പറയുന്ന ഈ വൈറൽ ഇൻഫെക്ഷൻസ് ആണ് അവരൊക്കെ. ഈ വൈറൽ ഇൻഫെക്ഷൻസ് നമ്മൾ ഒരിക്കലും ആന്റിബയോട്ടിക് കൊടുത്തിട്ട് കാര്യമല്ല. ബിക്കോസ് ആന്റിബയോട്ടിക് കൊല്ലുന്നത് ബാക്ടീരിയ എന്നുള്ള അണുക്കളാണ്, വൈറസിനെ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഡോക്ടർ ഇവാലുവേറ്റ് ചെയ്താൽ മാത്രം അത് ടൈഫോയിഡ് ആണോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ എലിപ്പനിയാണോ അല്ലെങ്കിൽ ഈ വൈറൽ പനി കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും, ആ ഒരു പനിയാണോ നോക്കിയിട്ട് മാത്രമേ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ആന്റിബയോട്ടിക് കഴിക്കാൻ പാടുള്ളൂ. സെൽഫ് മെഡിക്കേഷൻ ഒരിക്കലും, നമ്മൾ ഫാർമസി പോയി കഴിക്കുന്ന വാങ്ങിച്ച് കഴിക്കുന്ന ആന്റിബയോട്ടിക്സ് യാതൊരു കാരണവശാലും കഴിക്കരുത്. ഇത് നല്ലൊരു പ്രാക്ടീസ് അല്ല. പറയാൻ കാരണം, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നുള്ളൊരു സംഭവം ഇപ്പം ഇന്ത്യയിൽ വളരെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ലെവലിൽ വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അത് എന്താ സംഭവം വെച്ചാൽ, നമ്മൾ അനാവശ്യമായിട്ടുള്ള ആന്റിബയോട്ടിക്സ് കഴിച്ച് കഴിച്ച് നമുക്ക് പൊതുവെ കാണപ്പെടുന്ന അണുക്കൾ ഈ ആന്റിബയോട്ടിക്സിനെ റെസിസ്റ്റൻസ് വരാൻ തുടങ്ങി. അപ്പം നമുക്ക് ഒരു ചെറിയ ആന്റിബയോട്ടിക് കൊടുത്തിട്ട് വലിയ ആന്റിബയോട്ടിക്സ് വരെ കൊടുത്തിട്ട് ഇപ്പോൾ എഫക്റ്റ് വരുന്നത് കാണാറില്ല. ഞാൻ വീണ്ടും പറയാണ്, സെൽഫ് മെഡിക്കേഷൻ, സ്വന്തമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആന്റിബയോട്ടിക് മേജർ കോൺട്രിബ്യൂട്ടർ ആണ്, അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക.
1: ഈ രോഗസാധ്യതകൾ കുട്ടികൾക്കും അതേപോലെ തന്നെ വയസ്സായ ആളുകൾക്കുമാണ് കൂടുതലായി അപകട സാധ്യത നേരിടുന്നത്. ഇവർക്കായിട്ടുള്ള പ്രത്യേക മുൻകരുതൽ എന്തൊക്കെ എടുക്കാൻ പറ്റും?
0: നല്ലൊരു ചോദ്യമാണ്. ബിക്കോസ് നമ്മള് കുട്ടികളെയും മുതിർന്നായിട്ടുള്ള വാർദ്ധക്യമായിട്ടുള്ള ലെവലിലെ ആൾക്കാരെയും നമ്മൾ അഡൾട്സിനെ പോലെയാണ് നമുക്ക് ഈ പനികൾ നമ്മളെല്ലാം സെയിം ആയിട്ട് കാണുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു 70 വയസ്സുകാരൻ്റെ 38 ഡിഗ്രി സെൽഷ്യസ് ഉള്ള പനി, സാധാരണ നമുക്ക് തരുന്ന ഒരു പനി, ഒരു 30 വയസ്സുകാരനെക്കാളി 10 ഇരട്ടി മടങ്ങ് സീരിയസ് ആവും. അപ്പോൾ ഏറ്റവും പ്രായമുള്ള ആൾക്കാരിൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, ഫീവർ എറ്റിപ്പിക്കൽ എന്ന് പറയും. അതായത് നമ്മൾ സാധാരണ കാണുന്ന പോലെ അതിൻ്റെ ശരീരം ചൂട്, ക്ഷീണം അങ്ങനെയൊന്നല്ല. അവർക്ക് കാണുന്നത് ഈ പനിയേക്കാൾ, ശരീരത്തിൽ ചൂടിനേക്കാൾ കാണുന്നത് ഒരു കൺഫ്യൂഷൻ, പെട്ടെന്ന് അവരുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റം വരുത്തുക, ഒരു കൺഫ്യൂഷൻ, നമ്മൾ പറയണ പോലെ നമ്മൾ റെസ്പോണ്ട് ചെയ്യില്ല, പിന്നെ പൊതുവെയുള്ള ഒരു ശരീരത്തിലെ മാരകമായിട്ടുള്ള ക്ഷീണം വരാം. കാരണം വെച്ചാൽ അവർക്ക് ഈ ഒരു ചെറിയൊരു പനി മതി അവരുടെ ശരീരത്തിലുള്ള വെള്ളം ഭയങ്കര പെട്ടെന്ന് കുറയാൻ, ഡീഹൈഡ്രേഷൻ വരും. അപ്പം ഇത് കാരണം വരുന്ന കൺഫ്യൂഷൻസ് ആണ്. അത് ബി പി ഡ്രോപ്പ് ആവും, കിഡ്നി ഫെയിലിയർ വരെ റിസ്ക് ഉണ്ട്. പിന്നെ ഈ ആൾക്കാർക്ക് പൊതുവെ ഈ ഷുഗർ, പ്രഷർ, ഹാർട്ടിന് കണ്ടീഷൻസ് ഉള്ള ആൾക്കാരായിരിക്കാം പൊതുവെ. ഇങ്ങനത്തെയുള്ള ആൾക്കാർക്ക് ഈ പനി വരുമ്പോൾ കുറച്ചുകൂടി ഹയർ റിസ്ക് ആയിരിക്കും. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കുറച്ചുകൂടി ആംപ്ലിഫൈ ചെയ്തിട്ടായിരിക്കും, കുറച്ചുകൂടി 2 ഇരട്ടി രീതിയിലായിരിക്കും ഇതിൻ്റെ ആകൃതിയിൽ ലക്ഷണങ്ങൾ വന്നു ഓടുന്നത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഇവർ എടുക്കുന്ന ചില മെഡിസിൻസ് എന്ത് ചെയ്യും, പ്രത്യേകിച്ച് നമുക്ക് ബി പിക്കുള്ള ഡയോറിറ്റിക്സ് എന്ന് പറയും, നീര് കുറയാനുള്ള മെഡിസിൻസും ഈ പനി വരുന്ന സമയത്ത് എടുക്കുമ്പോൾ എന്ത് ചെയ്യാം, ഈ ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് വേഴ്സ് ആവും. ഇനി കുട്ടികളിൽ കാണുന്ന ലക്ഷണങ്ങൾ, അവർക്ക് പനി പെട്ടെന്ന് നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ വിചാരിച്ചാൽ മതി, രണ്ട് എക്സ്ട്രീമാണ്. അപ്പോൾ കുട്ടികളുടെ കേസിൽ പനി ഭയങ്കര ഹൈ ആയിരിക്കും, അവർക്ക് ഭയങ്കര ഹൈ ആയിട്ടുള്ള ഹൈ ഡിഗ്രി, നല്ല ശക്തമായിട്ടുള്ള ചൂടുള്ള പനി പോയിട്ട് അപസ്മാരം വരെ വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത് കാണുന്നത്, നമ്മൾ അവരെ ശ്രദ്ധിക്കുക, അവർ കുട്ടികൾക്ക് പനി വന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ വെള്ളം കുറവാണെന്ന് നോക്കുക. അത് ഈ സിമ്പിളായിട്ടുള്ള ഒരു 3 കാര്യങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ അവരുടെ നാവ് നോക്കുക, നാവ് ഭയങ്കര ഡ്രൈ ആണെന്ന് നോക്കുക, പിന്നെ വളരെ ചെറിയ കുട്ടികൾക്ക് വളരെ കുറച്ച് കണ്ണുനീരെ വരുന്നുള്ളൂ, പിന്നെ മൂത്രം അധികം ഒഴിക്കുന്നുണ്ടാവില്ല, ഇതൊക്കെ ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണങ്ങളാണ്. എന്തിനെ വന്നാലും നമ്മൾ ഒ ആർ എസ് കൊടുക്കുക. പൊതുവെ ഇങ്ങനത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ നേരെ

0: ഛർദിലോ വയറ്റ് നോക്കു വരും. അപ്പൊ നിർബന്ധമായിട്ടും ORS കൊടുക്കണം. ORS പറയണത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത പാക്കറ്റിലുള്ള ORS ആയിരിക്കും. പല തട്ടിപ്പ് രീതിയിലും ORS വരുന്നുണ്ട്. അത് കാര്യമായിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് വേണം വാങ്ങാൻ. പിന്നെ അതേപോലെ കുട്ടികൾക്ക് നമ്മൾ ഈ മുതിർന്നവർക്ക് കൊടുക്കുന്ന ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പാരസെറ്റമോൾ പോലും നമ്മൾ അതിൻ്റെ ഒരു റാൻഡമായിട്ട് ഗസ് ചെയ്തിട്ട് കൊടുക്കരുത്.
1: ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മഴക്കാല രോഗങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ?
0: അപ്പോ നമ്മൾ ഒരു ഡോക്ടറായി ഞാൻ ഈ വാർഡിൽ കാണുന്നത് പണ്ട് കാണുന്ന ഡെങ്കി കേസിന്റെ പോലെയുള്ള രീതിയിലുള്ള പാറ്റേൺ അല്ല, ഇപ്പൊ ആകെ മൊത്തം മാറിയിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഈ രണ്ട് നമ്പേഴ്സും അതിന്റെ ജിയോഗ്രഫിയും എന്തായാലും മാറിയിട്ടുണ്ട്. അപ്പോ ഡെങ്കി നേരത്തെ പറയണത് നമ്മളെ ഒരു അർബൻ ഏരിയസിലാണ് കൂടുതൽ കാണാം, ഇപ്പൊ റൂറൽ ഏരിയസിൽ പോലും ഇപ്പൊ കാണാറുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ ലെപ്റ്റോസ്പൈറോസിസ് പറയണ എലിപ്പനി, അത് ഫ്ലഡ് സീസണിലാണ് ഏറ്റവും കൂടുതൽ സ്പൈക്ക് ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച പോലെ നമ്മൾ വെള്ളക്കെട്ടിലൂടെ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ തൊലിയിലൂടെ, സ്ക്രാച്ച് ആയ തൊലിയിലൂടെയാണ് ഈ ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനിന്റെ അണുക്കളും പെട്ടെന്ന് കയറുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ സിവിയർ ഡെങ്കി ഹെമറേജിക് ഫീവർ എന്നൊക്കെ പറയും. അപ്പോൾ ഡെങ്കി വഷളായിട്ട് നമ്മളെ ഫുൾ ബ്ലീഡിങ് ആയിട്ട് രീതിയിൽ പോലെ വരുന്നതും ഈ കേസസ് നമ്മൾ മെഡിക്കൽ ഐ സിയിൽ കൂടുതൽ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ എന്താ സംഭവിക്കണ വെച്ചാൽ പണ്ടത്തെ പോലെയല്ല, ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല ആൾക്കാർ ഹോസ്പിറ്റലിൽ വരുന്നത്. അവർ ചിലപ്പോൾ ഈ അസുഖം വന്നതിന്റെ ഫസ്റ്റ് ഡേ അടക്കം നേരെ ഐ സിയിൽ വരെ പോകുന്ന ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്.
1: ഒരു കുടുംബത്തിൽ മഴക്കാല രോഗങ്ങൾ തടയാൻ ദിവസേന ചെയ്യേണ്ടിയിരുന്ന ലളിതമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: 5 മിനിറ്റിൽ ഒരു ഫാമിലി ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഹോസ്പിറ്റൽ വിസിറ്റുകൾ നമുക്ക് ഒഴിവാക്കാം. സോ ഒരു ചെക്ക് ലിസ്റ്റ്, നമ്മൾ രാവിലെ എണീക്കണമെങ്കിൽ നമ്മൾ വീടിൻ്റെ ചുറ്റും നമുക്ക് ചുറ്റുപാടുള്ള വെള്ളക്കെട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കുക, ആ വെള്ളക്കെട്ടുകൾ എന്ത് ചെയ്യാം, മാക്സിമം അത് ഒഴിവാക്കി കളയാം. രണ്ടാമത് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വെള്ളമുണ്ടെങ്കിൽ വെള്ളം നല്ലോണം തിളപ്പിച്ച് ആ തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കാൻ പറ്റും. പിന്നെ ഹാൻഡ് വാഷ്, നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴും അതിന് വരുമ്പോഴും അതിന് ശേഷം പിന്നെ അതുപോലെ പുറത്തു പോയി വന്നതിനാലൊക്കെ ഹാൻഡ് വാഷിങ് എപ്പോഴും ഒരു ശീലമാക്കാൻ നോക്കുക. പിന്നെ വൈകുന്നേരങ്ങളിൽ ഇപ്പം എന്ത് ചെയ്യുക, നമ്മുടെ ജനലുകളൊക്കെ എന്തെങ്കിലും ക്ലോസ് ചെയ്യുക. മോസ്കിറ്റോ റെപ്പലൻ്റ് ഞാൻ പറഞ്ഞില്ലേ, കൊതുകിനെ റെപ്പലിയാണ് നമുക്ക് ഓയിൻമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പുരട്ടാവുന്നതാണ്. രാത്രി നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് മോസ്കിറ്റോ നെറ്റവർ സംഭവമുണ്ട്. നമുക്ക് ആമസോണിലൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള വില പൈസയുള്ളവര് അതൊരു ബെഡ് മൊത്തം കവർ ചെയ്യണ പോലെ ഒരു മോസ്കിറ്റോ നെറ്റവർ സംഭവമുണ്ട്. ആ മോസ്കിറ്റോ നെറ്റ് ഇട്ട് കിടന്നതിനെ നമുക്ക് സുഖമായിട്ട് ഈ വലിയ കൊതുകൾ കാരണമുള്ള അസുഖങ്ങൾ കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ എല്ലാ ആഴ്ചയിലും ജസ്റ്റ് ഒന്ന് നമ്മൾ നിങ്ങൾക്ക് ടാങ്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക, അതെന്തെങ്കിലും കലർന്നിട്ടുണ്ടോ, എന്തെങ്കിലും അതിൽ ഭയങ്കര പൂറാണോ അനഹൈജ് ചെയ്യണോ നോക്കുക. അതുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കുക. പിന്നെ പനി 2 ദിവസത്തെക്കാട്ടി കൂടുതലുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. ഇതൊരു ഒരു ശീലമാക്കി കഴിഞ്ഞാൽ, ഫാമിലിയായിട്ട് മൊത്തം ഒരു ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് അനാവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ വിസിറ്റ് ഒഴിവാക്കാം.
1: മഴക്കാലത്ത് ചിലർക്ക് ക്ഷീണം, അലസത, മൂഡ് സ്വിങ്സ് എന്നിവ അനുഭവപ്പെടാറുണ്ട്. ഇതിന് ആരോഗ്യപരമായ എല്ലാ കാരണങ്ങളും ഉണ്ടോ?
0: ഇതിനൊരു മടി എന്നുള്ള രീതിയിൽ നമ്മൾ ടാഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു നോർമൽ ബയോളജിയാണ്. പറയാൻ കാരണം, ഇതിൽ ആക്ച്വലി ഒരു 3-4 മെക്കാനിസം ഉണ്ട് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ള കാരണങ്ങളുണ്ട്. ഒന്നാമത്, നമുക്ക് ഈ മഴക്കാലം വരുമ്പോൾ നമ്മളെ സൂര്യരശ്മി കിട്ടാനുള്ള ചാൻസസ് വളരെ വളരെ കുറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ വിറ്റാമിൻ ഡി എന്നുള്ളൊരു ഹോർമോൺ ഉണ്ട്, ആ വിറ്റാമിൻ കുറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മൂഡിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ അത് കാരണം ഈ ഒരു സൂര്യരശ്മി കാരണമുള്ള ഒരു ഹോർമോൺ, ഒരു വേറൊരു ഹോർമോൺ കൂടി നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യും, സെറോട്ടോണിൻ എന്ന് പറഞ്ഞിട്ട്. അതൊരു നമുക്ക് നല്ലൊരു ഹോർമോണാണ്. ആ ഹോർമോൺ കൂടി കിട്ടാണ്ടാവും. അപ്പോൾ ഈ ഒരു മഴക്കാലങ്ങളിൽ വിറ്റാമിൻ ഡി കുറയുന്നു, ഈ സെറോട്ടോണിൻ എന്ന് പറഞ്ഞ സംഭവം കുറയുന്നു, പിന്നെ ഇത് കാരണം നമ്മളെ ചുറ്റുപാടുള്ള ബാരോമെട്രിക് പ്രഷർ എന്ന് പറയും, ആ പ്രഷർ ചെറുങ്ങനെ കുറയുമ്പോൾ ചില ആൾക്കാർക്ക് ജോയിനിലുള്ള പെയിനും പിന്നെ തലവേദനയൊക്കെ വരാറുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ രാവിലെ നമ്മൾ സൂര്യൻ കുറയുന്ന സ്ഥിതിക്ക് രാത്രിയുള്ള നമ്മുടെ മെലട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോണും കുറയും. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം പോലെ, ഒരു കാരണമില്ലാത്തൊരു വിഷമം, ഒരു വലിയൊരു ഹാപ്പിനെസ് തോന്നൂല, ജനറലായിട്ടുള്ള ക്ഷീണം, തലവേദന, ഒരു സുഖമില്ലായ്മ, ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയും. ഇത് വളരെ ഒരു മൈൽഡ് ഫോമാണ്. അത് പൊതുവെ നമ്മൾ ഈ US UK കാണുന്ന പോലെ ഒരു വിന്റർ സീസണൊക്കെ ആകുമ്പോൾ ആ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇത് നല്ല രീതിയിൽ കാണാറുണ്ട്. നമ്മുടെ നാട്ടിലത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാറില്ല, പക്ഷെ സ്ട്രോങ് ആയിട്ട് നമ്മളത് ആ രാജ്യങ്ങളിൽ കാണാറുണ്ട്. പക്ഷെ ഇതിന് നമുക്ക് വഴിയില്ലായെന്നില്ല, നമുക്ക് ഇതിനെ കൗണ്ടർ ചെയ്യാം. എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഉള്ളിൽ നിന്ന് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് പറയുമ്പോൾ മാരകമായിട്ടുള്ള എക്സസൈസ് വേണമെന്നൊന്നുമില്ല, നമുക്ക് നടക്കാം, ഉള്ളിൽ നിന്ന് തന്നെ നടക്കാം. ജസ്റ്റ് യോഗ പോലാണെങ്കിൽ യോഗ ചെയ്യാം, ജസ്റ്റ് നമ്മുടെ ബോഡിനൊന്ന് ഹീറ്റാക്കിയാൽ മതി. രണ്ടാമത്, ഈ ഒരു സമയങ്ങളിൽ എന്തായാലും വൈറ്റമിൻ ഡി നമ്മൾ ചെക്ക് ചെയ്തിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കുക, അതിനുള്ള ഗുളിക എടുക്കുക ഡോക്ടറെ കാണിച്ചിട്ട്. പിന്നെ നമ്മൾ ഉള്ളിലുള്ള ലൈറ്റ് അത്യാവശ്യം നല്ല സ്ട്രോങ് ലൈറ്റ് ഇടുക, വാം ലൈറ്റ് ഇട്ടാൽ മതി.

0: സ്ട്രോങ് ആയിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു സമയങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സോഷ്യൽ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സോ ദാറ്റ് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് നമുക്ക് ആ ഒരു വിഷമം വെറുതെ ഉണ്ടായി പോലും നമ്മളത് അതിനെ ട്രീറ്റ് ചെയ്യാണ്ടിരിക്കില്ല. ഈ നാല് കാര്യങ്ങളാണ് വലിയ ചെലവില്ലാത്ത സംഭവങ്ങളാണ്, പക്ഷെ നമുക്ക് ഈസിലി നമുക്കിത് കോമ്പാക്ട് ചെയ്യാൻ പറ്റും.
1: അപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ മഴക്കാലത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ഒരു കാര്യം അതെന്താണ്?
0: ഒരു ഡോക്ടറായി ഞാൻ ഒരൊറ്റ ആൻസർ ഞാൻ തരുള്ളൂ, ഹൈഡ്രേഷൻ. നമ്മൾ നേരാവണ്ണം വെള്ളം കുടിക്കാറില്ല. ജനങ്ങൾ മഴ കാണും, നല്ല തണുപ്പുള്ള പോലെ തോന്നും, അങ്ങനെ ദാഹമില്ലല്ലോ, വെള്ളം കുടിക്കേണ്ട, അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. അത് തെറ്റാണ്. ബിക്കോസ് മഴക്കാലത്ത് ഞാൻ പറഞ്ഞ പോലെ മഴക്കാലത്ത് വെറും മഴ മാത്രമല്ല വേണത്, നമ്മൾ ചുറ്റുപാട് നമ്മൾ ആ പുഴുക്ക് കൂടുന്നു, പനി വരാനുള്ള ചാൻസ് കൂടുന്നു. അപ്പോൾ ആ പനിയിലൂടെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇല്ലാത്ത വെള്ളം ഒരു പനി വരാൻ ട്രിഗർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്നാണ് നമുക്ക് ഡീഹൈഡ്രേഷനിലോട്ട് പോകുന്നത്, നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ലായ്മ വരുന്നത്. അപ്പോൾ ഈ ഡീഹൈഡ്രേഷൻ കാരണം എന്ത് ചെയ്യും, നമ്മുടെ ഈ പനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം പെട്ടെന്ന് മാറാനുള്ള ചാൻസ് വീണ്ടും കുറഞ്ഞു. അത് കുറയുമ്പോൾ എന്ത് ചെയ്യും, അത് വീണ്ടും കിഡ്നിക്ക് സ്ട്രെസ്സാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞത്, സൂചിപ്പിച്ച പോലെ പറഞ്ഞത്, ഒരു 2-3 ലിറ്റർ വെള്ളം നിങ്ങൾ ദാഹിച്ചാൽ ഇല്ലെങ്കിൽ നിങ്ങൾ കുടിക്കാൻ നോക്കുക. അപ്പോൾ വയറ്റിന്ന് പോക്കും അല്ലെങ്കിൽ ഛർദിയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ORS ആയിട്ട് കൊടുക്കുക. അപ്പോൾ അത് ORS പൊടിയായിട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നാരങ്ങ ഉപ്പിട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വെള്ളം കലക്കി കുടിക്കുക. അത് ടെമ്പററി ആയിട്ടുള്ള മെഷറാണ്. പക്ഷേ ഇത് ഈ ലക്ഷണങ്ങൾ വന്നതിനാൽ നിർബന്ധമായിട്ട് വീണ്ടും പറയാണ്, എന്ത് ചെയ്യണം, ഡോക്ടറെ കാണിക്കുക. ഒന്നിന് വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്, എസ്പെഷ്യലി ഈ ഒരു സീസണിൽ നമ്മളിതൊന്നും വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്.
1: അപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ ഒരു എപ്പിസോഡിന്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മഴക്കാലത്ത് ആരോഗ്യകരമായി തുടരാൻ ജനങ്ങളോട് ഡോക്ടർക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന സന്ദേശം അതെന്താണ്?
0: നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മഴ ഒരു ശത്രുവല്ല, ഒരിക്കലില്ലായ്മയാണ് യഥാർത്ഥ ശത്രു. കേരളത്തിൽ മഴ ജീവന്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾ ഡോക്ടർമാർ ഈ സീസണിൽ ആശുപത്രികളിൽ കൂടുതൽ ബിസി ആവും. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഭൂരിഭാഗം കേസസ് ഞാൻ ബിലീവ് ചെയ്യണു നമുക്ക് തടയാൻ പറ്റണം. അതെങ്ങനെയൊക്കെ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കുക, ഈ കൊതുവിനെ വളരാനുള്ള ചാൻസ് ഒഴിവാക്കുക, നമ്മൾ സ്വയം നമ്മൾ നന്നായിട്ട് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ പുറത്തു പോയി വന്നതിന് കൈയൊക്കെ സോപ്പിട്ട് വാഷ് ചെയ്യുക, ജാഗ്രത പാലിക്കുക. നേരത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ലക്ഷണങ്ങളോ തോന്നിയാൽ ഡിലേ ആക്കാണ്ട് മാക്സിമം ഡോക്ടറെ നേരത്തെ കാണിക്കുക. ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ മഴക്കാലത്ത് ഏതൊരു, ഞാൻ വിശ്വസിക്കുന്നു, ഏതൊരു മാരകമായിട്ടുള്ള അസുഖം ജനങ്ങൾക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഈ റേഡിയോയിലെ ഒരു മെസ്സേജ്, എനിക്ക് ഒരു മെസ്സേജ് ഒരാൾ കേട്ടുകൊണ്ട് ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ഒഴിവാക്കും. അത് തന്നെയാണ് ഇന്നത്തെ ഉദ്ദേശം.
1: അപ്പോൾ ഇത്രയും ഉപകാരപ്രദമായ കാര്യങ്ങൾ പങ്കുവച്ചതിന് ഡോക്ടർ തഹ്സീൻ ബഷീർ സാറിന് ഒരിക്കൽ കൂടി നന്ദി. മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങളെ കുറിച്ചും രോഗപ്രതിരോധ മാർഗങ്ങളെ കുറിച്ചും വളരെ ഉപകാരപ്രദമായ വിവരങ്ങൾ ഇന്ന് അദ്ദേഹം നമ്മൾക്കിടയിൽ പങ്കുവച്ചു. പ്രിയ ശ്രോതാക്കളെ, ചെറിയ മുൻകരുതലുകൾ പോലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ സമയത്ത് തന്നെ ചികിത്സ തേടുകയും ചെയ്യുക. സൗഖ്യം ആരോഗ്യ പരിപാടിയിൽ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഹനാൻ ഫാത്തിമ. ആൻഡ് ഹാവ് എ ഹെൽത്തി മോൺസൂൺ സീസൺ. നമസ്കാരം.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.